0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 13 ചൊവ്വാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 27 വിശാഖം നക്ഷത്രം. അനാതോൾ ഫ്രാൻസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക മാത്രം പോരാ, സ്വപ്നം കാണുകയും വേണം. പ്ലാൻ ചെയ്യുക മാത്രം പോരാ, വിശ്വസിക്കുകയും വേണം. കേവലം യാന്ത്രികമായ അധ്വാനം കൊണ്ട് മാത്രം വലിയ വിജയങ്ങൾ കൈവരിക്കാനാകില്ല എന്ന് അനാതോൾ ഫ്രാൻസ് വ്യക്തമാക്കുന്നു. അധ്വാനത്തോടൊപ്പം സർഗാത്മകമായ വലിയ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന ദൃഢമായ വിശ്വാസവും കൂടി ചേരുമ്പോഴാണ് ലക്ഷ്യങ്ങൾ പൂർണതയിൽ എത്തുന്നത്. ചിന്തയും വിശ്വാസവും പ്രവൃത്തിയും ഒരേപോലെ ഒത്തുചേരുമ്പോഴാണ് ചരിത്രം തിരുത്തി കുറിച്ച നേട്ടങ്ങൾ ജനിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 13-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും ദുരന്ത നിവാരണ സജ്ജീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 13 അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമായി ആചരിക്കുന്നു. 1989 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും മുൻകൂട്ടി മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിലെ നായകനും ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968 ഒക്ടോബർ 13-ാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പോരാടിയ അദ്ദേഹം 1917 ചെറായിൽ വെച്ച് സംഘടിപ്പിച്ച മിശ്ര ഭോജനം ചരിത്ര പ്രസിദ്ധമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന വിപ്ലവകരമായ സന്ദേശം നൽകിയ അദ്ദേഹം സഹോദരൻ എന്ന പത്രത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ യുദ്ധകാലത്ത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് തങ്ങളുടെ ആദ്യത്തെ സമുദ്ര പ്രതിരോധ സേനയായ കോണ്ടിനെന്റൽ നാവികസേനയ്ക്ക് രൂപം നൽകിയത് 1775 ഒക്ടോബർ 13-ാണ്. പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക തികവാർന്ന നാവികസേനകളിൽ ഒന്നായ US നാവികസേനയായി ഇത് വളർന്നു. ചിലിയിലെ സാൻജോസ് സ്വർണ്ണചെമ്പ് ഖനിയിൽ അപകടത്തിൽപ്പെട്ട് ഭൂമിക്കടിയിൽ 700 മീറ്റർ ആഴത്തിൽ 69 ദിവസങ്ങളോളം കുടുങ്ങിക്കിടന്ന 33 ഖനി തൊഴിലാളികളെയും ഓപ്പറേഷൻ സാൻ ലോറൻസോ എന്ന അതിസാഹസികമായ ദൌത്യത്തിലൂടെ ലോകം ജീവനോടെ പുറത്തെടുത്തത് 2010 ഒക്ടോബർ 13-ാണ്. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ യോഡ്ലിംഗ് ശൈലി കൊണ്ടും മാസ്മരിക ശബ്ദം കൊണ്ടും കോടിക്കണക്കിന് സംഗീത പ്രേമികളുടെ ഹൃദയം കവർന്ന ബോളിവുഡിന്റെ നിത്യവസന്തം, പാട്ടുകാരനായും നടനായും സംവിധായകനായും ഇന്ത്യൻ സിനിമയിൽ തന്റേതായ സാമ്രാജ്യം പടുത്തുയർത്തിയ അവിസ്മരണീയമായ പ്രതിഭ. ഇന്ന് ഒക്ടോബർ 13, ഇതിഹാസ ഗായകൻ കിഷോർ കുമാറിന്റെ ഓർമ്മദിനം. 1929 ഓഗസ്റ്റ് 4 മധ്യപ്രദേശിലെ ഗണ്ട്വയിലാണ് ആഭാസ് കുമാർ ഗാംഗുലി എന്ന കിഷോർ കുമാർ ജനിച്ചത്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ല എങ്കിലും സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്ത വ്യത്യസ്തമായ ആലാപന ശൈലിയിലൂടെ അദ്ദേഹം ബോളിവുഡ് സംഗീതശാഖയെ കീഴടക്കി. 1946 ശികാരി എന്ന ചിത്രത്തിലൂടെ അഭിനേതാവായും 1948 സിദ്ധി എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായകനായും പ്രവേശിച്ചു. രാജേഷ് ഖന്ന, അമിതാഭ് ബച്ചൻ, ദേവ് ആനന്ദ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആലപിച്ച 100 കണക്കിന് ഗാനങ്ങൾ ഇന്നും നിത്യഹരിതമായി നിലകൊള്ളുന്നു. റൂപ്പ് തേരാ മസ്താന, ദിൽ ഏസാ കിസി, പാലോം പാലോം മേം തുടങ്ങിയ അവിസ്മരണീയമായ ഗാനങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. 8 തവണ മികച്ച ഗായകനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടി അദ്ദേഹം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഗായകന് പുറമെ നടൻ, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ മേഖലകളിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. 1987 ഒക്ടോബർ 13 തന്റെ 58-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ ശബ്ദമാധുര്യം കൊണ്ടും മാസ്മരിക ഈണങ്ങൾ കൊണ്ടും സംഗീത ലോകത്ത് ഇന്നും ചിരഞ്ജീവിയായി ജീവിക്കുന്ന കിഷോർ കുമാറിന്റെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയ രശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നവരാത്രി മൂന്നാം ദിവസം ചന്ദ്രകാന്ത അഥവാ ചന്ദ്രഘണ്ഡ ഭാവത്തിലാണ് നവരാത്രി മൂന്നാം ദിവസം ദേവിയെ ആരാധിക്കുന്നത്. അറിവിന്റെയും ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഭാവം, പ്രതീകം. ശുക്രന്റെ ദോഷങ്ങൾ അകറ്റാൻ ഈ ദേവിയെ ആരാധിക്കുന്നത് നല്ലതാണെന്ന് വിശ്വാസം. മണിയുടെ ആകൃതിയിലുള്ള നെറ്റിയോട് ചേർന്ന് അർദ്ധചന്ദ്രകലയുള്ള ദേവിയായതിനാൽ ആണ് ഈ പേര് സിദ്ധിച്ചത്. പുലിപ്പുറത്തിരിക്കുന്നു, ദേവിക്ക് കൈകൾ പത്താണുള്ളത്. ഈ കൈകളിൽ വിവിധ ആയുധങ്ങൾക്കൊപ്പം അഭയവരത മുദ്രകളും ധരിച്ചിരിക്കുന്നു. കൃപ, ശാന്തത, സ്വർഗീയ സംരക്ഷണം എന്നിവയുടെ പ്രതീകമാണ് ഈ ദേവി. ഭക്തർക്ക് ആത്മവിശ്വാസവും ധൈര്യവും ലഭിക്കും. ശുക്രനെ ഭരിക്കുന്ന ദേവിയായതിനാൽ ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ എല്ലാം ദേവി പൂജയിലൂടെ പരിഹരിക്കപ്പെടും. ദാമ്പത്യ പുരോഗതിയും പ്രാർത്ഥിച്ചാൽ ദേവി പ്രദാനം ചെയ്യും. നിറം ചുവപ്പ്. മകുടത്തിലെ ചന്ദ്രകല മനസ്സിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നു.

ഇതാണ് ദേവി മന്ത്രം. ദേവി നിർഭയത്വത്തിന്റെ പ്രതീകമാണ്. വാൾ, ഗദ, ത്രിശൂലം, വില്ല് തുടങ്ങിയ ആയുധങ്ങൾ കയ്യിലേന്തി സദാ യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ഭാവമാണ് ആ മുഖത്ത്. തൻ്റെ ഭക്തർക്ക് വേണ്ടി ഏത് ശത്രുവിനെയും ദേവി ഇല്ലായ്മ ചെയ്യുന്നു. തികഞ്ഞ കൃത്യതയോടും ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വേണം ചന്ദ്രകാന്ത ദേവിയെ ആരാധിക്കുവാൻ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

0: എല്ലാവർക്കും ചന്ദ്രകണ്ഠാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉണ്ടപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
8: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ചാർജ് തല ഉദ്യോഗസ്ഥർക്കായുള്ള രണ്ടാംഘട്ട പരിശീലന പരിപാടി ജില്ലാ കളക്ടറും പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറുമായ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് പരിശീലനം നടന്നത്. രണ്ട് ബാച്ചുകളായാണ് പരിപാടി ക്രമീകരിച്ചിരുന്നത്. സെൻസസ് ആശയങ്ങൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവ പരിശീലനത്തിൽ വിശദീകരിച്ചു. എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും ഫീൽഡ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഉദ്യോഗസ്ഥർക്ക് ക്ലാസുകൾ നൽകി. 7 താലൂക്കുകളിൽ നിന്നുള്ള 14 പേരും 7 മുനിസിപ്പൽ ിൽ നിന്നുള്ള 7 പേരും സെൻസസ് വിഭാഗം ക്ലർക്കുമാരും ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ആർഡിഒ കെ ദേവകി, സെൻസസ് ഡയറക്ടറേറ്റ് പരിശീലകരായ ഗായത്രി സുരേഷ്, ബിജു ജോസഫ്, സെൻസസ് നോഡൽ ഓഫീസർ പി എ ടോംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയിൽ ഇസിജി ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഒക്ടോബർ 19 രാവിലെ 10 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. SSLC തത്തുല്യം, ഇസിജിയിലും ഓഡിയോമെട്രിക് ടെക്നോളജിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, കേരള PSC അംഗീകരിച്ച ഇസിജി ടെക്നീഷ്യൻ കോഴ്സ് തുടങ്ങിയവയാണ് യോഗ്യത. പ്രായപരിധി 18-40 മധ്യേ. പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966 കൽമണ്ഡപം പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മനിശ്ശേരിയിലും കൊഴിഞ്ഞാമ്പാറയിലും

0: വികസന ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491250505 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491250505. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തെ പഠന മികവിനുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 8 ക്ലാസ് മുതൽ സർക്കാർ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അവസരം. 2026 മാർച്ചിലെ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രത്യേക സമ്മാനങ്ങൾ നൽകും. 8 ക്ലാസ് മുതൽ മുകളിലേക്ക് പഠിക്കുന്ന കുട്ടികളിൽ തൊട്ടുമുൻ വർഷത്തെ യോഗ്യതാ പരീക്ഷ 70% മാർക്ക് നേടി വിജയിച്ചവരെയാണ് സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നത്. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്ന് ലഭിക്കും. അപേക്ഷ, യോഗ്യതാ പരീക്ഷയുടെ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ്, നിലവിലെ സ്ഥാപനത്തിൽ നിന്നും കോഴ്സ് സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ഒക്ടോബർ 31 നൽകണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ എൻട്രൻസുകൾ മുഖേന 2026-27 ഒന്നാം വർഷം പ്രവേശനം ലഭിച്ച ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും ലാപ്ടോപ്പിനും അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ അംഗീകൃത കോളേജിൽ നടത്തുന്ന വിവിധ പ്രൊഫഷണൽ MBBS, BTech, MTech, BAMS, BDS, BVC, BVC and AH, BArk, MArk, PG ആയുർവേദ, PG ഹോമിയോ, BHMS, MD, MDS, MVC and AH, MBA, MCA, MS എന്നീ കോഴ്സുകൾക്കും കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവേശന പരീക്ഷയായ JEE, GATE, NAT മുഖേന പ്രവേശനം ലഭിക്കുന്ന BArk, MArk എന്നീ കോഴ്സുകൾക്കും CAT, MAT, KMAT എന്നീ എൻട്രൻസ് മുഖേന പ്രവേശനം ലഭിക്കുന്ന MBAക്കും LBS സെന്റർ തിരുവനന്തപുരം നേരിട്ട് നടത്തുന്ന MCAക്കും കേന്ദ്ര സർക്കാർ നടത്തുന്ന NEET എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും കേരള സർക്കാർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം സർക്കാർ അംഗീകൃത കോളേജിൽ ബാച്ചലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BSc എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ്, BFarm തുടങ്ങിയ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ഒക്ടോബർ 31 നൽകണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലനം നടത്തും. ഒക്ടോബർ 15 രാവിലെ 10 വൈകിട്ട് 5 മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലാണ് പരിശീലനം. പങ്കെടുക്കുന്നതിന് 0491-28-15-454 എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിന് എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പും കൈവശം വയ്ക്കേണ്ടതാണ്. ഇതോടെ ഇൻഫോ@7 അവസാനിക്കുന്നു. ഏവർക്കും
1: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
7: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
8: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
9: അങ്ങനെതാ വീണ്ടും പുതിയൊരു ദിവസം. നമ്മൾ ഓൺ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ എഴുത്തോല. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇന്ന് രാവിലെ ഒരു ചെറിയ ഫ്ലൈറ്റ് എടുക്കാം. എയർപോർട്ടിലേക്കൊന്നും അല്ല കേട്ടോ, ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എയർപോർട്ടാണ് നമുക്ക് ഓർമ്മ വരണേ. ആകാശത്തേക്കൊന്ന് നോക്കിക്കേ, പക്ഷികൾ ഇങ്ങനെ കൂട്ടമായി പറക്കുന്നത് കാണാമോ? എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല, പക്ഷെ എന്തായാലും ആകാശത്ത് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ പക്ഷികൾ ഇങ്ങനെ കൂട്ടമായി പറക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ഈ വി ഷേപ്പിൽ പറക്കുന്ന ചില പക്ഷികളുണ്ട്, കൂട്ടമായിട്ടാണ് ഇവർ പറക്കുക, പക്ഷെ ഒരു വി ഷേപ്പിലായിരിക്കും പറക്കുന്നത്. നമ്മൾ സ്കൂളിൽ ഈ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്തെ എന്തെങ്കിലും വരയ്ക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, കാട്, മല, സൂര്യൻ, പിന്നെ രണ്ട് പക്ഷികൾ. ഈ രണ്ട് പക്ഷികൾക്കും ഈ വി ഷേപ്പായിരിക്കും. പക്ഷെ അതിന് പിന്നിൽ ഒരു ബ്യൂട്ടിഫുൾ ഐഡിയ ഉണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് വരയ്ക്കുന്ന ആളുകളുണ്ടാവും കേട്ടോ. ഞാൻ എന്റെയൊക്കെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയായിരുന്നു വരച്ചോണ്ടിരുന്നത്. ഒരുമിച്ച് പറക്കുമ്പോൾ മുന്നിലുള്ള പക്ഷി ഉണ്ടാക്കുന്ന ഒരു എയർ ഫ്ലോ ഉപയോഗിച്ച് പിന്നിലുള്ള പക്ഷികൾക്ക് എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ പക്ഷികൾ എല്ലാവരും വി ഷേപ്പിൽ ഒരുമിച്ച് പറക്കുന്ന സമയത്ത് വി ഷേപ്പിൽ പറക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ മനുഷ്യരെന്തുകൊണ്ടാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണേ എന്നൊരു കാര്യമാണ്. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്യും, എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഇൻഡിപെൻഡൻ്റ് ആകുന്നത് നല്ലതാണ് അല്ലേ. പക്ഷേ ഇന്റർഡിപ്പെൻഡൻ്റ് ആകുന്നതും ചില സമയത്ത് സ്ട്രെങ്ത്താണ്. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ മുന്നിൽ പറക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റൊരാൾ മുന്നിൽ പറക്കട്ടെ, നമ്മൾ അവരുടെ കാറ്റിൽ കുറച്ച് ദൂരം സഞ്ചരിക്കാം എന്നൊരു ബ്യൂട്ടിഫുൾ തോട്ട് വരും അല്ലേ. എത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ് ആവണം, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് വളരെ നല്ലൊരു സ്ട്രെങ്ത്താന്ന് പറയുമ്പോഴും ഇന്റർഡിപ്പെൻഡൻ്റ് ആകുന്നത് കുറച്ചുകൂടെ ഒരു റിലീഫും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തോട്ടാണ് എന്നുള്ളതാണ്. ഈ വി ഫോർമേഷനിൽ ഇങ്ങനെ പോകുമ്പോഴേ മുന്നിലുള്ള പക്ഷി എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കില്ല, ലീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങൾ ഒരാളുടെ സപ്പോർട്ടായിരിക്കാം, നാളെ അവരുടെ സപ്പോർട്ട് നിങ്ങൾക്കാവാം. സോ അങ്ങനെ ഇന്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയങ്ങളൊന്നും മിസ്സാക്കരുത്. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞ് നിൽക്കാതെ നമുക്ക് കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങനെ ഒരുപോലെ പറക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരാൾ ലീഡ് എടുക്കട്ടെ, വേറെ സമയത്ത് വേറൊരാൾ ലീഡ് എടുക്കട്ടെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഒറ്റയ്ക്ക് പറക്കുന്നതും ഒരുമിച്ച് എപ്പോഴാണ് പറക്കേണ്ടത് എന്നറിയുന്നതുമാണ് യഥാർത്ഥത്തിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. എഴുത്തോലയിൽ ആദ്യത്തെ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അഹല്യ FM 90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ആകാശത്ത് നിന്ന് നേരെ നമ്മൾ കടലിലേക്ക് വരികയാണ്. കടലിന്റെ അടിത്തട്ടിലേക്ക് പോവാണ്. ഒരു ക്രീച്ചർ ഉണ്ട് കടലിന്റെ അടിയിൽ, മൂന്ന് ഹൃദയങ്ങളുള്ള പിന്നെ ഒരു ക്രീച്ചറാണ്. ഞാൻ മുന്നേ ഇത് കാലിഡോസ്കോപ്പിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. 8 കായകളുണ്ട്, ബ്ലൂ ബ്ലഡ് ആണ് ഇവർക്ക്. ഷേപ്പ് നോക്കിയാൽ തന്നെ നേച്ചറിന്റെ ഒരു വലിയ എക്സ്പെരിമെന്റ് ആണ് ഈ സംഭവം എന്ന് തോന്നിപ്പോകും. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ലേ? യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഒക്ടോപ്പസ്. നീരാളിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഒക്ടോപ്പസിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല, അത് വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. അതിനൊരു റിജിഡ് ആയിട്ടുള്ള സ്കെൽട്ടൺ ഒന്നുമില്ല. ഈ നമ്മളെപ്പോലെ അസ്ഥിക്കൂടം ഒന്നുമില്ലാത്ത, ഒരു കൃത്യമായ സ്കെൽട്ടൺ ഒന്നും ഇല്ലാത്തൊരു ജീവിയാണ് നീരാളി എന്ന് പറയുന്ന ജീവി. അതുകൊണ്ട് ഇൻക്രെഡിബിളി വളരെ ചെറിയ സ്പേസസിലൂടെയൊക്കെ സ്ക്യൂസ് ചെയ്ത് കടന്നു പോകാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒക്ടോപ്പസിൽ നിന്ന് പഠിക്കേണ്ട ഒരു ലെസൺ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പലപ്പോഴും ചോദിക്കും, ഇതെങ്ങനെ മാറും, ഇതെങ്ങനെ മാറ്റും എന്നൊക്കെ ചോദിക്കും അല്ലെ? പക്ഷെ ചിലപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഈ സിറ്റുവേഷനോട് ഞാൻ എങ്ങനെ മാറാം എന്നുള്ളതായിരിക്കും അല്ലെ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വളരെ നല്ല കാര്യമാണ്. നമ്മളതിനെ വീക്ക്നെസ് ആയിട്ട് കാണാറുണ്ട്. ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റില്ല, എൻ്റെ പ്ലാൻ ഇതാണ്, ഇത് നടക്കണം, ഇതേ രീതിയിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ റിജിഡായിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കഴിവാണ്. ലൈഫ് ഇങ്ങനെ റൂട്ട് മാറ്റുമ്പോൾ നമ്മൾ പാനിക് ആവുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് റൂട്ട് മാറ്റുന്ന സമയത്തും പ്ലാൻസ് തെറ്റിപ്പോകുന്ന സമയത്തും ഒക്ടോപ്പസിനെ പോലെ ബെൻഡായി ഫ്ലെക്സിബിളായി ആ പ്ലാനിനോട് ചേർന്ന് നമ്മൾ മാറി മുന്നോട്ട് പോകുന്നതായിരിക്കാം. സോ ദാറ്റ് ഇസ് ടുഡേസ് ലിറ്റിൽ ലെസൺ ഫ്രം ദി ഓഷ്യൻ. കടലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഒക്ടോപ്പസിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയുണ്ട് കൂടെ. പാട്ടുകൾക്ക് ശേഷം നമുക്ക് അടുത്തൊരു ലൈഫ് ലെസണിലേക്ക് പോവാം. എഴുത്തോലെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു മരം കണ്ടാൽ മരം, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ മരങ്ങളുടെ താഴെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല അല്ലേ. ട്രീസിന് റൂട്ട്സ് വഴി പരസ്പരം കെമിക്കൽ സിഗ്നൽസ് കൈമാറാനും ഫംഗി ആയുള്ള അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് വഴി ന്യൂട്രിയൻസ് ഒക്കെ കൈമാറാനായിട്ട് കഴിയും. നമ്മളൊരു ഫോറസ്റ്റ് കണ്ടാൽ അതിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓരോ മരവും ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ തോന്നുമെങ്കിലും അണ്ടർഗ്രൗണ്ട് ഒരു ഹോൾ നെറ്റ്വർക്കാണ്. നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെ ഇല്ലേ, നിങ്ങളെ നിലനിർത്തുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പോ മേ ബി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം പലപ്പോഴും നമ്മൾ കണ്ണിന് കാണാത്തതായിരിക്കും. പക്ഷെ ആ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മളെ നിലനിർത്തുന്നത് അല്ലെ. അപ്പൊ എവിടെ പോയാലും വേരുകൾ മറന്നു പോവരുത് എന്ന് പറയാനുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ മരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെസൺ ആണ് നമുക്ക് കിട്ടുക. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ചില ആളുകൾ ഭയങ്കര ബിസി ആയിരിക്കും. ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ പ്രൗഡ് മൊമെന്റിലാണ് പറയുന്നത്. കലണ്ടർ ഫുൾ, വാട്സപ്പ് ഫുൾ, നോട്ടിഫിക്കേഷൻസ് ഫുൾ, ബ്രെയിൻ ഫുൾ. പക്ഷേ ഒരു ഹണി ബീയെ നോക്കിയേ, ആളെപ്പോഴും ബിസിയാണ്, റിയലി ബിസി. പക്ഷേ അതിന്റെ ഓരോ മൂവ്മെന്റിനും ഒരു പർപ്പസ് ഉണ്ട്. ഇവിടെ നമ്മൾ മനുഷ്യർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ബിസി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് എന്തൊക്കെയോ ചെയ്തു, പക്ഷേ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ലൈഫിലും ചിലപ്പോൾ മൂവ്മെന്റ്സ് ഒരുപാട് നടക്കുന്നുണ്ടാവും, പക്ഷേ പ്രോഗ്രസ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ബിസി ആണോ അത് മാത്രം ചോദിക്കേണ്ട, ഞാൻ ബിസി ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ ബിസിനസ് പറയുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിസി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മളൊരു ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെയായിരിക്കും. സ്വെറ്റ് ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്, പക്ഷേ ഡെസ്റ്റിനേഷൻ സെയിം ആയിരിക്കും അല്ലേ, ഒരേ സ്ഥലം തന്നെയായിരിക്കും. സോ ടുഡേ ഒരൊറ്റ ഇമ്പോർട്ടൻറ്റ് തിങ് ചൂസ് ചെയ്യാം, അത് തീർക്കാം, ദെൻ മൂവ് ടു ദി നെക്സ്റ്റ്. കാരണം വെറുതെ ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് വലിയ പ്രൗഡ് ആവേണ്ട ആവശ്യമില്ല. വളരെ മീനിങ് ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മാത്രമാണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. സോ ദാറ്റ് ഇസ് ടുഡേസ് ലെസൺ ഫ്രം എ ടൈനി ലിറ്റിൽ ബീ. ഇനി ഇന്നത്തെ ലാസ്റ്റ് ലെസൺ ഒരു നദിയിൽ നിന്നാണ്, റിവറിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എഴുത്തോലയിൽ പാട്ടിന്റെ സമയമാണ്. നല്ലൊരു പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നദി എന്ന് പറയുമ്പോൾ റിവറിനൊരു ഫണ്ണി ക്വാളിറ്റി ഉണ്ട്. അതിന്റെ മുന്നിൽ ഒരു വലിയ റോക്ക് വന്നാൽ ആ റോക്കിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല നദികൾ. നദികൾ പോയി പറയില്ല, നീ മാറി നിൽക്ക്, ഞാൻ പോട്ടെ എന്നൊന്നും പറയില്ല. നദി എന്താ ചെയ്യുക, അല്ലെങ്കിൽ പുഴ എന്താ ചെയ്യുക, വേറൊരു വഴിയിലൂടെ പോകും. ചിലപ്പോൾ റൈറ്റ് ആയിരിക്കും, സംടൈംസ് ലെഫ്റ്റ്, സംടൈംസ് ഇറ്റ് ബെൻസ്, സംടൈംസ് ഇറ്റ് സ്ലോസ് ഡൗൺ അല്ലേ. ബട്ട് ഈവൻച്വലി ഈ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ മനുഷ്യർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലെസൺ ഉള്ളത്. ഒരു പ്ലാൻ വർക്കായില്ലെങ്കിൽ എൻ്റെ ലൈഫ് തീർന്നു, ഓവർ എന്ന് പറയരുത്. ഒരു റിലേഷൻഷിപ്പ് പോയാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറയരുത്. ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ ഇനി ഒന്നുമില്ല എന്ന് നമ്മൾ കരുതരുത്. റിവർ നമ്മളോട് പറയണത് എന്താന്ന് വെച്ചാൽ, ഒബ്സ്റ്റിക്കിൾ ഡസ് ഇൻ ഓൾവേസ് മീൻ സ്റ്റോപ്പ്. ഒബ്സ്റ്റിക്കിൾ വരുന്ന സമയത്ത് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ തീർന്നു നിന്നു പോയി എന്നല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ഒബ്സ്റ്റിക്കിൾസ് എന്നാ പറയണത്. നിങ്ങളുടെ വഴിയിൽ ഒരു ഒബ്സ്റ്റിക്കിൾ വന്നു കഴിഞ്ഞാൽ ആ വഴി പോകണ്ട, വേറൊരു വഴി നോക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് തടസ്സങ്ങൾ വരണമെന്നാണ് റിവർ പറയണത്. ഒരു പുഴയുടെ ബ്യൂട്ടി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നേരെ ഇങ്ങനെ ഒഴുകണ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒഴുകണ ഒരു നദിയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രയും ബ്യൂട്ടി ഉണ്ടാവും. അതിൻ്റെ ആ ഒരു കേഴ്സിലാണ് അല്ലേ, ഈ വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞൊക്കെ ഒഴുകുമ്പോഴാണ് നദി ഒരു നദിയാവണേ. നമ്മുടെ ലൈഫും അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ച വഴിയിലൂടെ പോയില്ല. കരിയർ മാറി, ആളുകൾ മാറി, നമ്മുടെ പ്ലാൻസ് മാറി, നമ്മളും കുറേയൊക്കെ മാറി. പക്ഷെ അതൊന്നും ഫെയിലിയർ അല്ല, അതൊക്കെ നമ്മുടെ ലൈഫ് ഇങ്ങനെ അനത്തർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു റോക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, അതിനോട് പോയിട്ട് തലയിടിച്ച് നിൽക്കണ്ട. ഇതിന് ചുറ്റിലൂടെ പോകാൻ വേറൊരു വഴിയുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് നമ്മളിങ്ങനെ തള്ളിത്തള്ളി ആ ഒരു ഒബ്സ്റ്റക്കിളിനെ തള്ളിത്തള്ളി മാറ്റാൻ നോക്കണ്ട, വേറൊരു ഫ്ലോയിലൂടെ പോകാൻ വേണ്ടി നോക്കണം. ഇതൊക്കെയാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ഒരു 5 മിനിറ്റ് നമ്മൾ നേച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അത് ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടാവും, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് നോക്കാൻ പറയണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ഒക്ടോബർ മാസം 13-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ ഞാൻ അഭിരാമി ഉണ്ടാവും. അപ്പൊ ഇനിയുള്ള കുറച്ച് സമയം ഞാനിവിടെ ഉണ്ടാകും, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാൻ, കുറേയധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ, ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനും പറയാനും പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ തകർക്കാനായിട്ട് പോവാണ്. അപ്പൊ ഒക്ടോബർ മാസം തുടങ്ങി 13-ാം തീയതി വരെ ആയില്ലേ, ചില ആളുകൾക്ക് ഇതൊരു ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോയ ഒരു സംഭവം പോലെ തോന്നാം. ചിലപ്പോ വളരെ സ്പീഡിലാണല്ലോ ഒക്ടോബർ പോണേ, ഡിസംബർ ഇങ്ങ് എത്താറായി, ക്രിസ്മസ് ആവാറായി, ന്യൂ ഇയർ ആയവാറായി, എങ്ങനെയൊക്കെ നമുക്ക് ഫീലിംഗ് ഉണ്ടാവാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ പതുക്കെ അല്ലെ, വളരെ സ്ലോ ആയിട്ടാണല്ലോ ദിവസങ്ങൾ പോണത് എന്നൊരു ഫീൽ ആയിരിക്കാം. എന്നെ സംബന്ധിച്ചൊരു മീഡിയം, എനിക്ക് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോണ പോലെയും തോന്നുന്നില്ല, സ്പീഡിൽ പോകുന്ന പോലെ തോന്നണില്ല, വളരെ പതുക്കെയാണ് പോകുന്നത് എന്നും തോന്നില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു പേസിൽ തന്നെയാണ് പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെതായിട്ടുള്ള രീതികൾ, ഓരോ ദിവസവും പോവാനും വരാനും ഒക്കെ ഓരോ രീതികളുണ്ടല്ലോ, അപ്പൊ ആ രീതിയിൽ തന്നെയാണ് പോണത് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അപ്പൊ ഒക്ടോബർ 13-ാം ആണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനമാണ് കേട്ടോ ഇന്ന്. ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഒരു ദുരന്തം വരുന്നതിന് മുന്നേ നമ്മൾ സ്വീകരിക്കേണ്ട കുറേയധികം കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന് അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പ്രതിരോധം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ് എന്നുള്ളതാണ്. റിസൈലിയൻസ് സ്റ്റാർട്സ് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു തീമിലാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആഘോഷിക്കുന്നത്. അപ്പൊ ഇന്ന് ഒരുപാട് പ്രത്യേകതകളിൽ

ആയിരിക്കും ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ചുമ്മാ അങ്ങോട്ട് രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേക്കുന്നു, അത് തന്നെ അല്ലെ? റിപ്പീറ്റ് റിപ്പീറ്റ് മോഡൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എഴുന്നേറ്റതിന് ശേഷമുള്ള നമ്മുടെ ഒരു ദിവസത്തിന്റെ ആദ്യത്തെ 1 മിനിറ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ചില ആളുകൾ ചിലപ്പോൾ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടുണ്ടാകും അല്ലെ? ഒരു മിനിറ്റ് സമയം കൊണ്ട് ചില ആളുകളാണെങ്കിൽ ഒരു ട്രാൻസിലായിരിക്കും, വളരെ വലിയ കൺഫ്യൂഷനിൽ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. കണ്ണ് തുറക്കണോ വേണ്ടയോ, എഴുന്നേൽക്കണോ ഉറങ്ങണോ, മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുന്നേറ്റ് ഉടനെ ഇനി വരാനുള്ള അലാം ഒക്കെ ഓഫ് ചെയ്ത്, അലാം കേട്ടിട്ടാണല്ലോ നമ്മൾ എണീക്കുന്നത്, എണീറ്റ് ഉടനെ അലാം ഒക്കെ ഓഫ് ചെയ്തിട്ട്, അതായത് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അലാംസ്, അതെല്ലാം ഓഫ് ചെയ്യുക, എന്നിട്ട് ഫോണൊക്കെ മാറ്റി വെച്ച് എൻ്റെ ഉള്ളം കൈ ഇങ്ങനെ ഒന്ന് നോക്കി കണ്ണിന് മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കുറച്ചു നേരം ചമ്രം പടിഞ്ഞ് ആ കട്ടിലിൽ തന്നെ ഇരുന്നിട്ട് വേണം എനിക്ക് എഴുന്നേൽക്കാൻ, ഇല്ലെങ്കിൽ എനിക്ക് ആ ദിവസം അത്ര സെറ്റാവില്ല. പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ജനൽ തുറന്ന് പുറത്തേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കും. അതാണ് എൻ്റെ ഒരു ദിവസത്തെ ആദ്യത്തെ 60 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ദിവസത്തെ ആദ്യത്തെ 60 സെക്കൻഡ്സ് എന്താണ് എന്ന് എൻ്റെ അടുത്ത് നിന്ന് പറയാം. നോളാഹലിയ വിഷസ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. അപ്പോൾ 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ഒരു ദിവസത്തെ ആദ്യത്തെ 60 സെക്കൻഡ്സ് എന്താണ്, എങ്ങനെയാണ് എന്നൊന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്, എങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ 60 സെക്കൻഡ്സ്. ചില ആളുകൾ മറന്നുപോയിട്ടുണ്ടാവും അല്ലെ, എഴുന്നേറ്റ് ഇത്രയും സമയമായി, ദൈവമേ എന്തായിരുന്നു ആദ്യത്തെ 1 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. ആക്ച്വലി നമ്മൾ ഒരു ദിവസം തുടങ്ങുന്ന രീതി നമ്മുടെ മൂഡിനെയും നമ്മുടെ ആ ദിവസത്തെ അപ്രോച്ചിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോണിലോട്ട് ചാടുന്നവരാണെങ്കിൽ അത് പ്രശ്നമാണ്, അത് കുറച്ച് സമയം സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ദിവസം സ്റ്റാർട്ട് ാണെങ്കിൽ നമ്മുടെ മോർണിംഗ് റൂട്ടീനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിവുള്ളവരും അല്ലെങ്കിൽ ക്ലൂ ഉള്ളവരും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മൈ ഡിയർ ഡാർലിംഗ്സ്, നിങ്ങളുടെ ഫസ്റ്റ് 60 സെക്കൻഡ്സ് എങ്ങനെയാണ്? അലാം അടിച്ചാൽ ഉടനെ എഴുന്നേൽക്കോ, അതോ ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് അലാം ഓഫ് ചെയ്ത് കിടക്കുന്നവരാണോ നിങ്ങൾ? ആദ്യത്തെ 1 മിനിറ്റ് ആലോചിച്ചെടുത്തിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറയാം 8281509000 ലേക്ക്. ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ, പവർ ആവട്ടെ, അടിപൊളിയാവട്ടെ.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: നീലത്താമര എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ആദ്യത്തെ കോളറും എന്റെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് എന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
3: ദാര സംസാരിക്കണേ, എവിടുന്നാ വിളിക്കുന്നത്, എന്താ പരിപാടി? എന്താണ് ശ്രീനാഥ്, എങ്ങനെ പോകുന്നു കൊച്ചി ജീവിതം? മരുന്നൊക്കെ വാങ്ങിയോ? ഓക്കെയാണ്, അപ്പൊ ടേക്ക് കെയർ ചെയ്യൂ കേട്ടോ. അപ്പൊ ശ്രീനാഥ്, ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസത്തെ ആദ്യത്തെ ഒരു മിനിറ്റ് എന്താണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്?
4: ഞാൻ യൂസ്വലി എണീറ്റ് കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 2-3 മിനിറ്റ്സ് ഞാൻ എന്തെങ്കിലും കുറച്ച് ഏതെങ്കിലും ഇരുന്ന് സെറ്റിൽ ആയിട്ടാണ് യൂസ്വലി എണീക്കാറ്.
3: ഓക്കെ.
4: പിന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയാ, എണീറ്റ് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കാറുണ്ട്. ഒരു വാട്ടർ ബോട്ടില് ബെഡിംഗ് എടുത്ത് വെക്കാറുണ്ട്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ആയിരിക്കും യൂഷ്വലി ഒരു സ്റ്റാർട്ട് ചെയ്യുക.
3: ഓക്കെ, ആദ്യം ചുമ്മാ ഇരിക്കുമല്ലേ. നമ്മൾ എഴുന്നേറ്റ് കുറച്ച് സമയം നമ്മളൊരു ട്രാൻസിൽ, ഒരു കൺഫ്യൂഷനിലാണ് അല്ലെ, കുറച്ച് സമയം ഇരുന്നൊന്ന് ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക. അതാണ് ആദ്യത്തെ ഒരു മിനിറ്റ് ശ്രീനാഥിന്റെ അല്ലേ? ഓക്കെ, അടിപൊളി. ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ചിന്തിച്ചത്, ഈ ഒരു മിനിറ്റ് എന്താണെന്നുള്ളത്.
4: ആക്ച്വലി ചിന്തിച്ചത് ഡെയിലി നടക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോഴാണ് അതിനെ പറ്റി കൂടുതൽ ചിന്തിച്ചത്.
3: ഓക്കെ, അപ്പൊ ശ്രീനാഥ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ കേട്ടോ.
4: ഓക്കെ.
3: ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: എന്താ പറയാ, ഇപ്പൊ ഈ പരിപാടി കേട്ടോണ്ടിരിക്കും
3: എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കിടിലൻ ദിവസമാവട്ടെ നമുക്ക് വിഷ് ചെയ്യാം. ശ്രീനാഥിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി നമ്മുടെ കൂടെയുള്ള ചില കാര്യങ്ങളുണ്ടാവും അല്ലേ, ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മളത് ആലോചിക്കില്ല, ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ ഒരു 60 സെക്കൻഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് 60 സെക്കൻഡ്സോ അതെന്താണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടി വരും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാം, രാവിലെ എഴുന്നേറ്റ ഉടൻ നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനൽ തുറക്കുക, പുറത്തെ വെളിച്ചം കാണുക എന്നുള്ളതാണ്. മോർണിംഗ് ലൈറ്റ് നമ്മുടെ ബോഡി ക്ലോക്കിനെ റെഗുലേറ്റ് ചെയ്യാനും അലേർട്ട്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഫസ്റ്റ് 60 സെക്കൻഡ്സിൽ ഒരു ചെറിയ ചേഞ്ച് കൂടെ കൊണ്ടുവരണം, ട്രൈ ചെയ്ത് നോക്കണം. ഫോൺ നോക്കുന്നതിന് മുൻപേ പുറത്തെ വെളിച്ചമൊക്കെ ഒന്ന് കാണുക, ഒരു ചെറിയ ഹാബിറ്റാണ്. പക്ഷെ ആ ചെറിയ ഹാബിറ്റ് നല്ലൊരു ദിവസത്തിന്റെ തുടക്കമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. കമലഹാസനും ശങ്കർ മഹാദേവനും പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി വിശ്വരൂപം.
5: നഗ നഗ നഗ

0: മിന്നാരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 8:24. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ആ ജീവിതത്തിന്റെ ഒരു ദിവസത്തെ ആദ്യത്തെ 60 സെക്കൻഡ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് അബി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ
1: സംസാരിക്കുന്നത്?
0: ശാന്തി ചേച്ചി. എന്താണ് അപ്പോ ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, ആദ്യത്തെ ഒരു 1 മിനിറ്റ് എങ്ങനെയാണ്, ആലോചിച്ചിട്ടുണ്ടോ?
1: ആ, എപ്പോഴും ആലോചിക്കാറുണ്ട്. അബിന്റെ എഴുത്തോലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നത് കൊണ്ട് അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്.
0: താങ്ക് യു, താങ്ക് യു.
1: അപ്പൊ ഞാൻ എണീച്ചത് ഉടനെ അവിടെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇന്നത്തെ ഡേനെ കുറിച്ച് ആലോചിക്കും. ഇന്ന് ഏതാ ദിവസം, ഉള്ളിക്ക് വരും. പിന്നെ പിന്നെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്നിട്ട് കൈയും തലയും ഒക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കിയും എല്ലാം ബോഡിയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കും,
0: ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മള് എണീക്കുക അല്ലേ.
1: അതെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീച്ചിട്ട് പിന്നെ പുറത്തു വരിക, പിന്നെ എന്റെ നടക്കണ കാര്യങ്ങള്, പിന്നെ അങ്ങനെയുള്ള എന്റെ ഡെയിലി റൂട്ടീൻസ് ഒക്കെ അങ്ങനെ പോകും.
0: ഓക്കെ. രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ വെളിച്ചം കാണാറുണ്ടോ, സൂര്യനെ നോക്കാറുണ്ടോ?
1: ആ, നോക്കാറുണ്ട്. അപ്പൊ ഞാൻ നടക്കാൻ മുകളിലേക്ക് കയറും, ടെറസിന്റെ മുകളിലേക്ക് കയറും. അപ്പൊ അത് ഉദിച്ചു വരുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ ക്ഷമയുണ്ടാവില്ല, കാരണം എന്റെ വേറെ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഫോണും കൊണ്ട് പോവും, ഒരു 15 മിനിറ്റ് നടക്കും, അതും കൊണ്ട് തന്നെ താഴെ ഇറങ്ങും, പിന്നെ എന്റെ ജോലികളൊക്കെ അങ്ങനെ ആരംഭിക്കും. ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാനുള്ളതൊക്കെ ലീവ് ദിവസങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറ്റും.
0: എന്തായാലും ആദ്യത്തെ 1 മിനിറ്റ് ആസ്വദിക്കുന്നില്ലേ?
1: ആ, സൂപ്പർ ആയിട്ട് ആസ്വദിക്കുന്നു, കാരണം കുറച്ച് കണ്ണടച്ചിരുന്ന് അങ്ങനെ നമ്മൾ ഒന്ന് മനസ്സിനെ മൈൻഡിനെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എന്നിട്ട് എണീക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചില ചില സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് എണീക്കുമ്പോഴേ ഒന്ന് മൈൻഡിലേക്ക് വരില്ല പെട്ടെന്ന്, അതായത് നമ്മൾ വിചാരിക്കും അയ്യോ ഒന്ന് എന്താണ് അങ്ങനെ. നമ്മൾ അത് ഓരോ ദിവസങ്ങൾ അങ്ങനെയും ആവാം, ചില ദിവസങ്ങള് മിക്കവാറും ഇങ്ങനെയാണ് എന്റെ ഡെയിലി ദിവസങ്ങള് സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനെയാണ്.
0: ഓക്കെ, അപ്പൊ ഒന്ന് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്ലാരിറ്റിക്ക് നല്ലതെന്നാണ് ശാന്തി ചേച്ചി പറയുന്നത് അല്ലേ.
1: എന്റെ അനുഭവത്തിലൂടെ എനിക്ക് അത് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി.
0: ഓക്കെ, സൂപ്പർ. അപ്പൊ ഇനി ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത് പറയൂ.
1: വിഷസ് ടീമിലുള്ള എല്ലാവർക്കും, ഈ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി അടിപൊളി ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ എന്ന് ഞാനും വിഷയം കേട്ടോ. ബൈ,
1: താങ്ക് യു അഭിരമി.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. അപ്പൊ ശാന്തി ചേച്ചി പറഞ്ഞ കാര്യം, ഒന്ന് സ്ലോ ആയിട്ട് തുടങ്ങിയാലേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേക്കുന്ന ആളുകളുണ്ട് അല്ലെ, പെട്ടെന്ന് ഞെട്ടി എണീറ്റ് ഓടിപ്പോയിട്ട് പണികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഓടിപ്പോയി ബ്രഷ് ചെയ്യുന്ന ആളുകളുണ്ട്, ഓടി എണീക്കുന്ന ആളുകളുണ്ട്, ചാടി എണീക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ദിവസം കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. വളരെ സ്ലോ ആയിട്ട് നമ്മൾ എഴുന്നേക്കുന്ന ആ ഒരു സമയം ഫുള്ളി എൻജോയ് ചെയ്ത് പതുക്കെ ആ ഒരു 1 മിനിറ്റ് നമ്മൾ ആസ്വദിച്ച് യൂണിവേഴ്സിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഡേ തുടങ്ങുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ അച്ഛമ്മ, അതായത് അച്ഛന്റെ അമ്മ, രാവിലെ എഴുന്നേൽക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ളം കൈ നോക്കി, ഉള്ളം കൈ ഒന്ന് കണ്ണിലോട്ട് പ്രസ്സൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഇങ്ങനെ എന്തോ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കേട്ടോ, പ്രാർത്ഥനയൊക്കെ ചൊല്ലി പിന്നെ എഴുന്നേറ്റ് നമ്മൾ കട്ടിലിൽ നിന്ന് തറയിൽ കാല് കുത്തുന്നതിന് മുന്നേ തന്നെ ഈ തറയിൽ നിന്ന് നമ്മളൊന്ന് തൊട്ട് തൊഴുതതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. വളരെ സ്ലോ ആയിട്ടാണ് എണീക്കുന്നത്. അപ്പൊ ഞാനതിങ്ങനെ വളരെ ക്ലോസ്ലി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോ നമ്മളിങ്ങനെ വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ സ്പീഡിൽ എഴുന്നേൽക്കുന്നതും ഈ ദിവസങ്ങളിൽ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നമ്മളൊന്ന് ക്ലാരിറ്റി ഒക്കെ കിട്ടാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ കയ്യിന്ന് പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാം. വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എഴുന്നേക്കാൻ പറ്റുന്ന ഒരുപാട് പേരുടെ ലൈഫ് കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ മോർണിംഗ്, നിങ്ങളുടെ ആദ്യത്തെ 60 സെക്കൻഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് 1 മിനിറ്റ് ഓഫ് യുവർ ഡേ എന്ന് പറയുന്നത് എന്താണ് എന്ന് എന്റെ അടുത്ത് പറയാം. 1-8-1-5-0-9-000. ഇനി നമ്മൾ ഈ വോട്ടേഴ്സ് ഐ ഡി എന്ന് പറയുന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് നമ്മളത് അന്വേഷിക്കാറുള്ളത്, അല്ലെങ്കിൽ അത് നോക്കാറുള്ളത്, എടുക്കാറുള്ളത്. അത് നോക്കിയിട്ട് കുറെ നാളായോ എങ്കിൽ അതിൽ പേരുണ്ട് എന്ന് കരുതി ചിലപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകണം എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, നമുക്കറിയാം. ഡീറ്റെയിൽസിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ അത് ചേർക്കാനും വേണ്ടിയിട്ട് കേരളത്തിൽ 15 മുതൽ 31 വരെ ഒരു സ്പെഷ്യൽ എൻറോൾമെന്റ് ഡ്രൈവ് നടക്കുകയാണ്. പല ജില്ലകളിലായിട്ട് അത് നടക്കുകയാണ്. അപ്പോൾ പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം 6 ആണ് സമർപ്പിക്കേണ്ടത്, നമുക്കറിയാം. വില്ലേജ് ഓഫീസസിൽ സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും. സിറ്റിസൺ സർവീസ് പോർട്ടൽ വഴി, വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേരും വീട്ടുകാരുടെയൊക്കെ പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എലിജിബിൾ ആയ ആരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആകുമ്പോൾ അടുത്ത പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കൊഹിനൂർ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കണേ? കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന വിളിക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ റേഡിയോ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും, എൻ്റെ വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടാവും. ആ സമയത്ത് കോളിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പായി പോവും. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഷൈഫുദ്ദീൻ ചേട്ടാ പറയൂ. ഷൈഫുദ്ദീൻ ചേട്ടന്റെ ആദ്യത്തെ ദിവസം, ഒരു ദിവസത്തെ ആദ്യത്തെ ഒരു മിനിറ്റ് എങ്ങനെയാണ്? ഓക്കെ, അടിപൊളി. മുപ്പത് സെക്കൻഡ് അങ്ങനെ ചുമ്മാ ഇരിക്കും. ബാക്കി 30 സെക്കൻഡോ ബാലൻസ് ഉള്ള 30 സെക്കൻഡോ
1: പിന്നെ വന്നിട്ട് നമ്മുടെ
0: അപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് കഴിയൂലേ. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ?
1: ഓക്കെ, രാത്രി അങ്ങനെ കടക്കാൻ പോകുമ്പോ ഇരുന്ന അതേമാതിരി ബെഡ്ഷീറ്റ് കാര്യം കണക്കൊക്കെ അതേമാതിരി വളരെ നീറ്റായിട്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാലേ നമുക്ക് ഒരു ദിവസം സൂപ്പർ ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ കുറച്ച് സമയം ഇരിക്കുക, അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് പോരുന്നതിന് മുന്നേ, നമ്മൾ ആ ഒരു ബെഡിൽ നിന്ന് വിട്ടു പോരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കിടന്ന ആ ഒരു സ്ഥലം സൂപ്പർ ആക്കി വെക്കുക. സൂപ്പർ. അപ്പൊ ചേട്ടാ ഇന്നത്തെ വിഷസ് പറയൂ. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. നമ്മളെ വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനാണ്. അപ്പോൾ ഷൈഫുദ്ദീൻ ചേട്ടന്റെ ആ ആദ്യത്തെ ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കേട്ടു. നമുക്കിനി കോളേഴ്സിലേക്കൊക്കെ പോവാം. മെസ്സേജസ് ഒക്കെ വായിക്കാനുണ്ട്. ഇനി വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആകാശ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ്, ഞാൻ ആകാശാണ്. രാവിലെ ഞാൻ കുറച്ച് സമയം കസേരയിൽ ഇരിക്കാറുണ്ട്, എന്നിട്ടാണ് ആകാശ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ കുറച്ച് സമയം കസേരയിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആകാശ് പറയണേ. അപ്പോൾ ആകാശിന് ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുള്ളത് സോമൻ ചേട്ടനാണേ. നമസ്കാരം അബിക്കുട്ടി, ഇന്നത്തെ ടോപ്പിക് സൂപ്പറാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കുക, പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതൊരു ടാസ്ക്കാണ്. ഏതായാലും ഫോൺ നോക്കുന്ന 60 സെക്കൻഡ് മുന്നേ പുറത്തെ കാഴ്ചകൾ കാണാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സോമൻ ചേട്ടന്റെ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. അറബിക്കടലിന്റെ അക്കരെ നിന്ന് സോമൻ ആലപ്പാട്ട്. അപ്പൊ സോമൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പൊ സോമൻ ചേട്ടൻ ആദ്യം ചെയ്യുന്ന കാര്യം ഫോൺ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. മാറ്റുക, നല്ല മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു അപ്ഡേറ്റിലേക്ക് കൂടെ പോവാം. സ്പോർട്സിന്റെ ഒരു കംപ്ലീറ്റ് എനർജി ഓവർലോഡ് ആണ് വരാനായിട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേള 25 മുതൽ 31 വരെ അങ്ങ് കോഴിക്കോട്ട് നടക്കാനായിട്ട് പോവാണ്. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണ്. അപ്പൊ ഈ മേളയുടെ ഭാഗ്യചിഹ്നം, ഓരോ സമയവും നമ്മൾ മേള നടക്കുമ്പോഴത്തേക്കും ഭാഗ്യചിഹ്നങ്ങൾ ഇറക്കാറുണ്ടല്ലോ. അപ്പൊ ഇപ്രാവശ്യത്തെ ഭാഗ്യചിഹ്നത്തിന്റെ പേര് കുട്ടു എന്നാണ് കേട്ടോ. ഈ കുട്ടുവിനെ ഡിസൈൻ ചെയ്തത് ആരാണെന്ന് അറിയാമോ? കൊല്ലം ജില്ലയിലുള്ള KNM HSSലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ലക്ഷ്മി നന്ദനയാണ്. അപ്പോൾ ഒരു 8-ാം ക്ലാസ്സുകാരിയുടെ ക്രിയേറ്റിവിറ്റി സംസ്ഥാനത്തിന്റെ കായികമേളയുടെ ഭാഗ്യചിഹ്നമായി മാറുന്നു എന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡലും ട്രോഫിയും മാത്രമല്ല, പ്രാക്ടീസ് ചെയ്ത് നേടുന്ന കോൺഫിഡൻസ്, ടീം സ്പിരിറ്റ്, വീഴുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് ട്രൈ ചെയ്യാനുള്ള മനസ്സ്, അതൊക്കെയാണ് സ്പോർട്സ് എന്ന് പറയുന്ന സംഗതി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. എന്തായാലും നമുക്ക് കുട്ടുവിനും കായികമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു ചാമ്പ്യൻസിനും ഒരു ബിഗ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹ്ലിയ വിഷസ്, കൂടെ ഞാൻ അഭിരാമി. സ്റ്റേ ട്യൂൺഡ്.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ചില സിനിമകൾ നമുക്ക് വലിയ പരിചയം ഉണ്ടാവില്ല, നമ്മൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ കാണാത്തൊരു ചിത്രമാണ് വയലിൻ എന്ന് പറയുന്ന സിനിമ. ആസിഫ് അലി, നിത്യാ മേനോനൊക്കെ അഭിനയിച്ചിട്ടുള്ള വയലിൻ എന്ന സിനിമ, ആ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഗണേഷ്, സുന്ദരം, ഗായത്രി, അശോകൻ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരു ചിത്രം കൂടാണ് വയലിൻ എന്ന സിനിമ. ഒരു അത്ര വിജയിക്കാതെ പോയ ഒരു ചിത്രമായതുകൊണ്ടാവണം നമ്മൾ ഈ പാട്ടുകൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയത്. എന്തായാലും ഫസ്റ്റ് മിനിറ്റ് ഓഫ് യുവർ ഡേ, അതാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അഹല്യ വിഷസിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമ്മുടെ ദിവസത്തിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
1: ഹലോ ഹലോ ഹലോ
0: ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് എല്ലാം ഓക്കെ ആണ്. ആരാ സംസാരിക്കണേ?
1: അജീഷ് പൊൻപറമ്പാണ്.
0: അജീഷ് ആണ്, അജീഷ് കൊറേ നാളായി സംസാരിച്ചിട്ട്. അജീഷിനോട് സുഖല്ലേ?
1: വർഷങ്ങളായി.
0: വർഷങ്ങളായി, മാസങ്ങളായി അല്ലേ?
1: അതെ.
0: അപ്പൊ അജീഷ് പറയൂ, എന്താണ് വിശേഷം? സുഖല്ലേ?
1: കുറച്ച് സുഖക്കുറവൊക്കെ ഉണ്ട്.
0: അതെയോ, എന്താണ് പ്രശ്നം?
1: ലെഫ്റ്റ് ലെഗിൽ ഒരു ലിഗമെന്റ് ഇഞ്ചറി പറ്റി റെസ്റ്റിലാണ്.
0: അതെയോ, ഓക്കേ. പെട്ടെന്ന് മാറട്ടെ, റെസ്റ്റ് എടുക്കൂ. കുറച്ച് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു, അതാണ് പണി കിട്ടിയത്.
1: ആയിരിക്കാം.
0: അപ്പോ എത്ര നാളാണ് നമുക്ക് റെസ്റ്റ്?
1: ആറാഴ്ച.
0: ഓക്കെ, അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. പുതിയ കോഴ്സ് ഒക്കെ പഠിക്കുക, പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കുക, റേഡിയോ കേൾക്കുക, ഇതിനൊക്കെ സമയം കിട്ടിയില്ലേ ഇപ്പോ? ഇപ്പൊ സമയം കുറെ ഉണ്ടല്ലേ, എന്ത് ചെയ്യണം നമുക്ക് അറിയാത്തത്. അപ്പൊ എന്തായാലും അജീഷ് എല്ലാം സെറ്റ് ആവട്ടെ. അപ്പൊ പറയൂ, എങ്ങനെയാ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു ഫസ്റ്റ് മിനിറ്റ് ഓഫ് യുവർ ഡേ എന്ന് ചോദിച്ചാൽ അജീഷ് എന്താ പറയാ?
1: ഫസ്റ്റ് മിനിറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളാണെങ്കിൽ രാവിലെ അലാം വെച്ചിട്ട് എഴുന്നേൽക്കുന്നത്, രാവിലെ 5:30 അപ്പോ കിടന്നവിടെ കിടന്നിട്ട് തന്നെ ദൂരെയുള്ള ഫോണിനോട് പറയും, ഹേ സിറി, എല്ലാം ഓഫ് എന്ന് പറയും. എന്നിട്ട് കണ്ണ് തുറക്കുമ്പോ രണ്ട് കാലിന്റെ കാഫ് മസില് കുറച്ച് പെയിൻ ഉണ്ടാവും. അപ്പൊ ചെറിയ സ്ട്രെച്ച് ചെയ്യണം. അതിനുശേഷം പിന്നെ പതുക്കെ ഒരു ബെഡിൽ ഒരു കൈ വെച്ചിട്ട് സൈഡിലേക്ക് പതുക്കെ എഴുന്നേൽക്കും. ബാക്ക് പെയിന്റ് ഇഷ്യൂ ഉണ്ട്, അപ്പൊ അങ്ങനെ ചാടി എണീക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ചാടി ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ചവിട്ടി ചാടി
0: എണീക്കാന്ന് പറഞ്ഞിട്ടല്ലേ.
1: അതെ അതെ, ഇപ്പൊ അങ്ങനെ ഒന്നും പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ പതുക്കെ സൈഡിലേക്ക് കൈകുത്തി പതുക്കെ എഴുന്നേൽക്കും. എന്നിട്ട് വെള്ളം കുടിക്കും.
0: അപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞോ?
1: ആ, ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, പിന്നെ രണ്ട് സ്റ്റെപ്പ് നടക്കണപ്പോഴേക്കും ഒരു മിനിറ്റ് കഴിയും.
0: ഒരു മിനിറ്റ് കഴിയും. ഇങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അല്ലെ, ആദ്യത്തെ ഒരു മിനിറ്റ് ഇങ്ങനെയാണ്, ഒരു മാറ്റവും ഇല്ല.
1: അതെ അതെ.
0: ഇനി എന്തെങ്കിലും നമ്മുടെ മോർണിംഗ് റൂട്ടീനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടോ?
1: ഒരുപാട് ചേഞ്ചസ് വരുത്തണം എന്നുണ്ട്, പക്ഷെ നമ്മുടെ ഷിഫ്റ്റ് ജീവിതം എല്ലാം നമുക്ക് പറ്റുന്നില്ല.
0: ഓക്കെ, എന്തായാലും പറ്റാവുന്നത് പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചേഞ്ചസ് നല്ലതാണെങ്കിലും മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ.
1: അതെ അതെ, അഭിരാമൻ പറയുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ട്, പക്ഷെ നമ്മൾ കിടക്കുന്നത് കിഴക്ക് വശത്തല്ലാത്തതുകൊണ്ട് സൂര്യന് കാണാൻ പറ്റുന്നില്ല.
0: അതെ അല്ലേ ചേട്ടാ, എന്നാലും വെളിച്ചുണ്ടാവുമല്ലോ.
1: സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലായിരിക്കുമല്ലോ.
0: അതെ,
1: അപ്പൊ നമ്മുടെ വീട് പടിഞ്ഞാറോട്ട് ആയതുകൊണ്ടും ആ ഒരു സംഭവം. പിന്നെ ബെഡ്റൂം മാറിക്കിടക്കണം.
0: ഓക്കെ, അങ്ങനെ വലിയ പണിയാണ്. ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചല്ലോ, കഷ്ടപ്പെട്ട് ചിന്തിച്ചല്ലോ, എനിക്കത് മതി, സന്തോഷായി.
1: ഞാനിപ്പോ രാവിലെ വന്ന് നോക്കി, അതിൽ കൂടെ നടന്ന് ഇങ്ങനെ സൂര്യൻ എവിടെ ഉള്ളിക്കൂടെ നോക്കി.
0: ആ വെട്ടം കിട്ടാൻ വേണ്ടി, ഈ സൂര്യന്റെ വെട്ടം ഇസ് ഹൈ എനർജി എന്നാണ് പറയുന്നത്. നമ്മള് ഫസ്റ്റ് ഫോൺ നോക്കുന്നതിന് മുന്നേ ജനൽ തുറന്ന് ഈ വെട്ടം കിട്ടുന്നിടത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നാ പറയണത്. എന്തായാലും അതിനുള്ള വകുപ്പ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷസിലേക്ക് പോവാം. ആർക്ക വിഷസ് കൊടുക്കണ്ടേ പറയൂ.
1: ഇന്ന് വിഷസല്ല, ഒരു റിക്വസ്റ്റ് ഉള്ളത്.
0: എന്താണ് പറയൂ?
1: നമ്മളിപ്പോ അഹല്യ FM പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് സോങ്, അത് കഴിഞ്ഞിട്ട് ഒരു കോള്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും വിളിക്കാം, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് സോങ് എന്നുള്ളത് പഴയ പോലെ തന്നെ ഒരു സോങ് ആക്കണം എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്.
0: ഓക്കെ, പരിഗണനയിൽ വെക്കാം.
1: പിന്നെ ആളുകള് റിപ്പീറ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ആഴ്ചയിൽ ഒരു തവണ ഒരാൾക്ക് വിളിക്കാൻ അവസരം എന്നുള്ളത് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർ കൂടി അവസരം കിട്ടും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മൾ എന്തായാലും ഈ കാര്യങ്ങൾ പരിഗണനയിൽ വെക്കാം കേട്ടോ അജീഷ്. താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന്. എന്തായാലും നല്ലൊരു ദിവസം കൂടെ വിഷയണു. ബൈ ബൈ
1: ബൈ ബൈ.
0: അപ്പൊ നമ്മളെ വിളിച്ചത് അജീഷാണ്. അപ്പൊ അജീഷിന്റെ ഫസ്റ്റ് മിനിറ്റ് ഓഫ് ദി ഡേ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. പക്ഷെ ഒരു അപ്ഡേറ്റ് കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഫ്ലവർ പോട്ട്സും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബക്കറ്റുകളും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും എനിക്ക് വേണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്ക്. അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോലും ഈ കൊതുകുകളുടെ ഒരു ബ്രീഡിംഗ് സ്പോട്ടായിരിക്കുന്നു. നമുക്കറിയാലോ തിരുവനന്തപുരത്ത് ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ഈ ചിക്കൻ ഗുനിയ പോലെയുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ വാട്ടർ കണ്ടെയ്നേഴ്സ് എംപ്റ്റി ചെയ്ത് ക്ലീൻ ആക്കി വിൽക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. പകലും ഈ കൊതുകടിയിൽ നിന്ന് സംരക്ഷണം നേടാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി തേജ ബോയ് ആൻഡ് സൺസ്.

0: ഈ ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അങ്ങനെ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. മെസ്സേജസിലേക്ക് പോകാം, ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വായിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇനി വായിക്കാനുള്ളതിൽ ഫേസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് കെയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, വിഷസ് മറക്കേണ്ടത് മറക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോകും. സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, അങ്ങനെ വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് PV മുഹമ്മദ് ഫ്രം വടക്കേ വാവനൂർ മെസ്സേജ് അയച്ചേക്കുന്നത്. നല്ലൊരു ദിവസം ഞാനും വിഷയനും കൃഷ്ണ അനില ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരിച്ചും ഒരു സുപ്രഭാതം. നിഷാന്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് അഹല്യ, അഭിമോൻ ആൻഡ് ടീം, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ. നിഷാന്ത് ഫ്രം എറണാകുളം. 3 ഫോണിന്റെയും അലാറം ഓഫാക്കും, വെള്ളം കുടിക്കും. ഇതാണ് നിഷാന്തിന്റെ ഫേഴ്സ്റ്റ് മിനിറ്റ് ഓഫ് ദി ഡേ എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും സന്തോഷം മെസ്സേജിന്, നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. സതി രാധ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സതി രാധയ്ക്കും ഒരു ഗുഡ് മോർണിംഗ്, തിലകൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. തിരിച്ചും ഒരു സുപ്രഭാതം വിഷയണു. സ്നേഹമാണ് ഉള്ളിൽ നിറയ്ക്കേണ്ടതെന്നും സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴടക്കേണ്ടതെന്നും നാം സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും എന്ന് പറഞ്ഞിട്ടാണ് ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. അഷ്റഫിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് അജിത് ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അഭിക്കുട്ടി, എന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ബെഡിൽ നിന്ന് വലതുവശം തിരിഞ്ഞെഴുന്നേറ്റിരുന്ന് കൈപ്പത്തി മുഖത്തിന് അഭിമുഖം പിടിച്ച് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം ഈ മന്ത്രം ചൊല്ലി കൈകൾ കണി കാണും, പിന്നെ കുനിഞ്ഞു ഭൂമിയെ തൊട്ട് വന്ദിക്കും. എന്നിട്ട് റൂമിലെ ജനലിലൂടെ കാണാവുന്ന കുറച്ച് പൂച്ചെടികളിലേക്ക് നോക്കി മനസ്സൊന്ന് റിലാക്സ്ഡ് ആക്കും. ദെൻ റേഡിയോ ഓണാക്കും. പിന്നീട് വന്ന് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് സൂര്യനെയും അകത്തേക്ക് ക്ഷണിക്കും. പിന്നീട് ബെഡ് വൃത്തിയാക്കാൻ പോവുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അജിത ചേച്ചി അജിത ചേച്ചിയുടെ മോർണിംഗ് വെൽക്കം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞേക്കണേ. എന്തായാലും സൂപ്പർ, നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് ആദ്വിക ആൻഡ് ആരാധ്യയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി ചേച്ചി, വി ആർ ആദ്വിക ആൻഡ് ആരാധ്യ. ടുഡേ അവർ പ്രിൻസിപ്പൽസ് ഉഷ മാംസ് ബർത്ത്ഡേ, നീലഗിരി പബ്ലിക് സ്കൂൾ. ഹാപ്പി ബർത്ത്ഡേ മാം ആൻഡ് ഹാവ് എ സക്സസ്ഫുൾ ഇയർ. മേ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ടാണ് ആദ്വികയും ആരാധ്യയും മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ ആദ്വികയുടെയും ആരാധ്യയുടെയും പ്രിൻസിപ്പൽ ഉഷ മാമിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ ഒരു കിഡിലൻ ബർത്ത്ഡേ ആവട്ടെ എന്നിവിടെ വിഷയണു. അടുത്ത മെസ്സേജ് കേശവദാസ് ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് അഹല്യ, വിഷസ് വെരി സ്വീറ്റ് മോർണിംഗ് ടു അഭിരാമി. അച്ചമ്മയിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ അഭിമോൾക്ക് പകർന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലത്. എഴുന്നേറ്റ് ഒരു മിനിറ്റ് നെല്ലിയാമ്പതി മലകളെ നോക്കിയിരിക്കും ഞാൻ. മാവിലെ തളിരുകൾ പൂ

ഇവയൊക്കെ നോക്കാറുണ്ട്. ഇന്നത്തെ വിഷസ് അറിയിക്കേണ്ടത് ഡോക്ടർ ശരത് ഹരിദാസ് ന്യൂറോ മെഡിസിൻ, ഡോക്ടർ അൻവർ ഫിസിക്കൽ റീഹാബിലേഷൻ അഹല്യ ഹോസ്പിറ്റൽസ്, കൂടാതെ ഈ ഞായറാഴ്ച വിവാഹിതരാകുന്ന ശില്പ പല്ലാവൂർ ആൻഡ് അക്ഷയ് വടവന്നൂർ. ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വെഡിംഗ് ഡേ വിഷസും നല്ലൊരു ഡേയും വിഷ് ചെയ്യണു എന്ന് പറഞ്ഞിട്ടാണ് കേശവദാസ് ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ, അപ്പൊ കേശവദാസ് ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു, ഒരു സ്വീറ്റ് മോർണിംഗ് ആവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. അടുത്ത മെസ്സേജ് ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിക്കുട്ടി, എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉഷ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 9 മിനിറ്റാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമ്മളൊരു ദിവസത്തെ എങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും മാറ്റർ ചെയ്യും എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഒരു ബ്യൂട്ടിഫുൾ സോങ് മൃദുല വാര്യരുടെയും ജോബ് കുര്യന്റെയും ശബ്ദത്തിൽ.

0: ട്യൂൺ ഇൻ ടു അഹലി എഫ് എം 90.4. ഇനി അഹലി എഫ് എം പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

അങ്ങനെ ഒരു സൂപ്പർ സോങ് കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗജിനി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി മെസ്സേജസ് വായിക്കാനുണ്ട്. മെസ്സേജസിനൊപ്പം ഒരു കാര്യം കൂടെ, ഒരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മണിമേഖല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ 15 മിനിറ്റ് മോർണിംഗ് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്തതിന് ശേഷമാണ് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് മണിമേഖല ചേച്ചി. 15 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എത്ര സമയമാണല്ലേ നമ്മൾ നമുക്ക് തന്നെ വേണ്ടി മാറ്റി വെക്കുന്നത്. നമ്മുടെ ഒരു ദിവസം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മാറ്റി വെക്കണേ. എന്തായാലും സൂപ്പർ. അപ്പോൾ ചേച്ചിക്കും ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിഷയണു. അതിനുശേഷം വന്നിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ളത് സിറാജ് ആണ്, വയനാട് നിന്ന്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ അഹല്യയുടെ മനോഹരമായ ഈ പുലരിയിൽ സുപരിചിതരും പ്രിയങ്കരുമായ ആർ.ജെ. സുനിലിനും ആർ.ജെ. ആയിലേക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങൾ. ഇനി മാധുര്യമേറിയ ശബ്ദത്തിലൂടെ ഞങ്ങളോട് സംവദിച്ച പ്രിയ അവതാരകയ്ക്ക് സ്നേഹം നിറഞ്ഞ വന്ദനം. താങ്കളുടെ പേരറിയാൻ ഏറെ ആഗ്രഹമുണ്ട്. ഓക്കെ, പേര് ഞാൻ പറയാം. റേഡിയോ അഹല്യയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ പുലരിയെ സ്വരമാധുര്യത്താൽ ധന്യമാക്കിയ പ്രിയ അവതാരകയ്ക്കും നന്മകളും സന്തോഷവും നിറഞ്ഞ മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ഏറെ സ്നേഹത്തോടെ സിറാജ്, വയനാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിറാജിനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന വിഷയമാണ്. ഫസ്റ്റ് മിനിറ്റ് ഓഫ് ദി ഡേ എന്താണെന്നുള്ളത് മെസ്സേജിലില്ല. എന്തായാലും പറയായിരുന്നു, ഇത്രയും മെസ്സേജ് അയച്ച സ്ഥിതിക്ക് ആദ്യത്തെ ഒരു ദിവസം, ആദ്യത്തെ ഒരു മിനിറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കൂടെ ആ ഒരു മെസ്സേജിൽ പറയായിരുന്നു. എൻ്റെ പേര് അഭിരാമി. ഓക്കെ, അപ്പോൾ സിറാജിന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭി. പാട്ടുകൾ പൊളി, ഇന്നത്തെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആവട്ടെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ കിടന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ശരീരം ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് മെല്ലെയാണ് എഴുന്നേൽക്കുക. കുറച്ചു നേരം ഇരുന്നതിന് ശേഷമാണ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊച്ചുമകൾ അൻവിക കൃഷ്ണ എന്ന മീനൂട്ടിക്ക്, ഓ മീനൂട്ടിയാണ്, പ്രൈസൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മീനൂട്ടിയോട് അന്വേഷണം പറയൂ, അൻവികയ്ക്ക് കൺഗ്രാചുലേഷൻസ് കൂടെ പറയൂ. അതെന്തിനാണ് പ്രൈസ് കിട്ടിയത് എന്നൊന്നും മെസ്സേജിലില്ല, എന്നാലും അന്വേഷണം പറയുക. അതിനുശേഷം കണ്ണാടി നോക്കും, എന്നെ തന്നെ കണ്ടാൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് അയക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് രഞ്ജിത്ത് ആണ്, മാട്ടുമന്ത, പാലക്കാട്. ഗുഡ് മോർണിംഗ് അഭിരാമി, മൈ ഡോട്ടേഴ്സ് നെയിം ഇസ് ഓൾസോ അഭിരാമി, വിഷിംഗ് എവറി വൺ എ വെരി വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രഞ്ജിത്തിനും രഞ്ജിത്തിൻ്റെ കുട്ടി അഭിരാമിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ നമ്മുടെ മെസ്സേജസ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സൂപ്പർ ട്യൂസ്ഡേ ഞാൻ വിഷയമാണ്. ഈ ഒരു മിനിറ്റ്, ആദ്യത്തെ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത്ര വലിയ സംഭവമാണോ, എന്താ ഇത്, ഒരു മിനിറ്റിൻ്റെ കാര്യമല്ലേ, 60 സെക്കൻഡിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു മിനിറ്റ് കൊണ്ട് ജീവിതം ഒന്നും മാറില്ല. പക്ഷേ ആ ഒരു മിനിറ്റ് നമ്മുടെ ദിവസത്തിന് നല്ലൊരു ഡയറക്ഷൻ ചിലപ്പോൾ കൊടുത്തേക്കും. നമ്മളൊരു ദിവസം നന്നായി തുടങ്ങാൻ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ ആ ദിവസത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം മുതൽ, ഇപ്പം ഇന്നത്തെ വരെ കാര്യങ്ങൾ ഓക്കെ ആണ്, അടുത്ത ദിവസം തൊട്ട് നിങ്ങളുടെ ആ ഒരു മിനിറ്റ് അടിപൊളിയായിട്ട് വെൽക്കം ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: We want untouchability to be abolished. We have been carrying on with untouchability for the last 2,000 years. Nobody has bothered about it. Nobody has bothered about it.
1: കൈദികൾക്ക് കോർട്ടിൽ വിളങ്ങപ്പെടക്കൂടാതെ സുപ്രീം കോർട്ട് ഓർഡർ ഓഫ് യുവർ ഓണർ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Celluloid.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, വെൽക്കം ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായിട്ട് ഇന്നത്തെ സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, അതായത് ഒരു നടൻ സംവിധായകനായി മാറുന്ന സമയത്തെ. നമ്മൾ എന്ത് വിചാരിക്കും, അയാൾ സ്വന്തം കഥാപാത്രത്തിന് മാത്രം മുൻഗണന നൽകുമെന്നൊരു പൊതുധാരണ ഉണ്ടാവാം അല്ലെ? എന്നാൽ ആ ഒരു പൊതുധാരണയെ അറ്റകൈക്ക് വെട്ടി മാറ്റുകയാണ് ജോജു ജോർജ്. അതെ, ജോജു ജോർജ് ആദ്യമായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു ചിത്രം ഇതാണ് പണി. പണി എന്തായിരുന്നു ആ ഒരു ചിത്രത്തിന്റെ പേര് അല്ലെ? മലയാള സിനിമ ഇതുവരെ കാണാത്ത വേറിട്ടൊരു ക്ലൈമാക്സും അതുപോലെ തന്നെ കുറച്ച് പരുക്കൻ ആക്ഷൻ അനുഭവമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ പണി എന്ന ചിത്രം എത്തിയത്. ഇതുവരെ കൊച്ചിയിലെ ഗുണ്ടാപ്പണികളും കൊട്ടേഷൻ രീതികളുമാണ് മലയാള സിനിമ ഏറ്റവും അധികം ആഘോഷിച്ചിരുന്നത്. എന്നാൽ ആ ഒരു ആഘോഷത്തെ മാറ്റിക്കൊണ്ടാണ് പണി എന്ന് പറയുന്ന ഈ ഒരു സിനിമ എത്തുന്നത്. പണി നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തൃശ്ശൂരിലെ റൗണ്ടും അതിനെ ചുറ്റുപറ്റിയുമുള്ള ഒരു വയലന്റ് കൊട്ടേഷൻ സംസ്കാരത്തിലേക്കുമൊക്കെയാണ് കേട്ടോ. കോളേജ് കാലത്തെ തല്ലുമാലകൾക്ക് ശേഷം അടിയും ഇടിയും ഒക്കെ നിർത്തി തങ്ങളുടേതായ ബിസിനസ് ലോകത്ത് ശാന്തരായിട്ട് ജീവിക്കുന്ന ഗിരിയും സംഘവും. ഈ ഗിരിയും സംഘവുമാണ് ഈ ഒരു സിനിമയുടെ കോർ എന്ന് പറയുകയാണെങ്കിൽ. അവരുടെ സമാധാനപരമായ ജീവിതത്തിലേക്ക് തൃശ്ശൂരിന്റെ പഴയ തലമുറ ഗുണ്ടകൾക്ക് പോലും അപരിചിതരായ രണ്ട് ചെറുപ്പക്കാർ പണിയുമായിട്ട് അങ്ങ് കടന്നു വരികയാണ്. ആ കടന്നുവരവോടുകൂടിയാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവുന്നത്. പിന്നീട് തുടർന്നുണ്ടാകുന്ന കുറെ ചേസ്, ഒരുപാട് ഫൈറ്റ്, രക്തച്ചൊരിച്ചിലുകളൊക്കെ ആയിട്ടാണ് ഈ ഒരു ചിത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അന്തരാത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വയലൻസ് തന്നെയാണെന്ന് പറയാൻ കേട്ടോ. കാരണം ഒരുപാട് ഫൈറ്റ് സീൻസും കുറച്ച് ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പണി എന്ന് പറയുന്ന സിനിമ പോകുന്നത്. വളരെ സ്പീഡിൽ പോകുന്ന ഒരു സിനിമ തന്നെയാണ്, ഒട്ടും ലാഗ് ഇല്ലാതെ വളരെ വേഗത്തിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. പണിയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കുന്നത്. കൂടുതലായി കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ FM 90.4 with me RJ അഹല്യ. നമ്മൾ ഇന്ന് സെല്ലിലൗഡിൽ സംസാരിക്കുന്നത് ജോജോ ജോർജ് കഥയെഴുതി സംവിധാനം ചെയ്ത പണി എന്ന സിനിമയെക്കുറിച്ചാണ്. നായകനെ വെല്ലുന്ന വില്ലന്മാരും തകർപ്പൻ പെർഫോമൻസും ടെലിവിഷൻ കോമഡി ഷോകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിട്ടുണ്ടായിരുന്ന സാഗർ സൂര്യയുടെ തികച്ചും അമ്പരപ്പിക്കുന്ന മേക്ക് ഓവറാണ് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു സർപ്രൈസ്. കാരണം ചിരിച്ച മുഖത്തോടുകൂടി കോമഡി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സാഗർ സൂര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒപ്പം തന്നെ റീൽസിലൂടെ നമ്മളെല്ലാം ചിരിപ്പിക്കുന്ന മറ്റൊരു കഥാപാത്രം ജുനൈസ്. യെസ്, ഈ രണ്ടു പേരുടെയും വ്യത്യസ്തമായ ഒരു ഭാവ പകർച്ചയാണ് നമുക്ക് പണി എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്ന കേട്ടോ. പാവം പയ്യൻ ആദിയിൽ നിന്നും ഡോൺ സെബാസ്റ്റിൻ എന്ന ക്രൂരനായിട്ടുള്ള ഒരു സൈക്കോ വില്ലൻ കഥാപാത്രത്തിലേക്ക് സാഗർ സൂര്യയുടെ ഒരു മാറ്റമുണ്ടല്ലോ, അത് ശരിക്കും ഒരു അസൂയാവഹമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അഭിനയത്തിന്റെ മികവ് അത്രയും അധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സിനിമ കണ്ടിറങ്ങിയാലും സാഗറിന്റെ ആ ഒരു ഭീതിജനകമായൊരു ഡോൺ സെബാസ്റ്റിൻ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കും കുറച്ച് സമയം. അതുതന്നെയാണ് പലപ്പോഴും ഈ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ സക്സസ് എന്ന് നമ്മൾ പറയാറില്ലേ. ചില ക്യാരക്ടേഴ്സിനോട് നമുക്ക് അധികം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് അത്രയും അധികം ഗംഭീരമായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. സാഗറിന്റെ ഒപ്പം തന്നെ വില്ലത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ജുനൈസ് വിപിയുടെ സിച്ചു എന്ന ഒരു കഥാപാത്രം, അതും മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സംസാരശേഷിയും കേൾവി ശക്തിയും ഇല്ലാത്ത നടി അഭിനയ അഭിനയ എന്ന നടി ഗൗരി എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ടോ. നമ്മുടെ മനസ്സിൽ അത് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ ഒരു പ്രകടനം ചെയ്തു വെച്ചിരിക്കുന്നത്. നായകനായി ജോജു ജോർജും ഒപ്പം തന്നെ പ്രശാന്ത് അലക്സാണ്ടർ, സുജിത് ശങ്കർ, രഞ്ജിത് വേലായുധൻ, ഒപ്പം ചെറിയൊരു സംഘടന രംഗത്തിലൂടെ മാസ് കാണിച്ച സീമ, അത് സീമ എന്നിവരും തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സെല്ലൗഡിൽ പണി എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, പടങ്ങിയ തം സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡിലെ ഇന്നത്തെ സിനിമ വിശേഷം, ജോജു ജോർജ് കഥയെഴുതി സംവിധാനം ചെയ്ത പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പണിയെ കുറിച്ചാണ്. അതെ, റോ ആക്ഷൻ മേക്കിങ്ങും വയലൻസും, അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ റോ ആക്ഷൻ, അതിന്റെ മേക്കിംഗ് ശൈലി നല്ല രീതിയിൽ വയലൻസ്. അതെ, ആദ്യ പകുതി കഥാപാത്രങ്ങളെയും അവരുടെ ഒരു പശ്ചാത്തലങ്ങളെയും പരിചയപ്പെടുത്തുന്ന ലാൻഡിംഗ് പ്ലോട്ടാണെങ്കിൽ, രണ്ടാം പകുതിയിലേക്ക് പോകുന്ന സമയത്ത്, സെക്കൻഡ് ഹാഫിലേക്ക് ഈ സിനിമ കടക്കുന്ന സമയത്ത്, രണ്ടാം പകുതി തികച്ചും ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റോ ആക്ഷൻ, വളരെ അൺകൺട്രോൾഡ് ആയ ഒരു റോ ആക്ഷനിലേക്കും വയലൻസിലേക്കുമാണ് ഗിയർ മാറുന്നത് കേട്ടോ. സാധാരണ മാസ് ചിത്രങ്ങളിൽ കാണുന്ന അങ്ങനെ അതിവേഗ കട്ടുകളോ അല്ലെങ്കിൽ റോബോട്ടിക് ഗിമിക്കുകളോ ഇല്ലാതെ തികച്ചും റിയലിസ്റ്റിക് ആയ കട്ടൻ വയലൻസ് സീക്വൻസുകളാണ് ജോജു ജോർജ് ഈ ഒരു സിനിമയിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ കഥയുടെ ഒരു ഗതി മുൻകൂട്ടി പ്രവചിക്കാമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകന്റെ ഊഹങ്ങൾക്ക് അപ്പുറമുള്ളൊരു ഭീകരമായിട്ടുള്ള ഒരു സർപ്രൈസ് എലമെന്റ് കരുതി വെച്ചിട്ടാണ് ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ തുടങ്ങി ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ തന്നെ പണി ഇങ്ങനെ പൂർത്തിയാക്കുന്നുണ്ട്. അത് കലങ്ങണമെങ്കിൽ സിനിമ തന്നെ കാണണം കേട്ടോ. യെസ്, പണിയെ കുറിച്ചാണ് ഇന്ന് സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശേഷം ഇങ്ങനെ അവസാന സെഗ്മെന്റിലേക്ക് എത്താൻ പോവാണ്. അതിനു മുൻപായി മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുക.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലൗട്ട്. സെല്ലൗട്ടുമായിട്ട് കൂടെയുണ്ട് ജോജോ ജോർജ്. കഥാ തിരക്കഥ സംവിധാനം നിർവഹിച്ച പണി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ സാങ്കേതിക തികവും ഫൈനൽ വേർഡിക്റ്റും നോക്കുന്ന സമയത്ത് വേണുവിന്റെയും ജിൻഡോ ജോർജിന്റെയും ക്യാമറ കണ്ണുകൾ തൃശൂർ നഗരത്തെയും രാത്രിയിലെ തിരുവുകളെയും മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. മനു ആന്റണിയുടെ മൂർച്ചയുള്ളൊരു എഡിറ്റിംഗ്, അൻവർ അലിയുടെ വരികൾക്ക് വിഷ്ണു വിജയും സാംസി എസും ചേർന്ന് നൽകിയ ഒരു പശ്ചാത്തല സംഗീതവും സിനിമയുടെ ആ ഒരു പരുക്കൻ മൂഡ് നിലനിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് മുഴുവൻ സിനിമയിലും മലയാളം അക്ഷരങ്ങളിൽ മാത്രമുള്ള ടൈറ്റിലുകളും നാടൻ തൃശൂർ സ്ലാങ്ങും വേറിട്ടൊരു അനുഭവം തന്നെയാണ് നൽകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ കൊച്ചിയും കൊച്ചിയിലെ ഗുണ്ടാസംഘങ്ങളും അതുമാത്രം പരിചയിച്ച മലയാളിക്ക് തൃശൂരിലെ ഈ ഒരു കഥ കുറച്ച് വ്യത്യസ്തം തന്നെയാണ് കേട്ടോ. ചുരുക്കത്തിൽ ജോജോ ജോർജ് എന്ന നടന്റെ പാത്രം സിനിമയാകാതെ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ ഒരു ആധിപത്യം കൊണ്ട് വളരെ നല്ലൊരു മൂവി തന്നെയാണ് പണി. ഫൈറ്റും അതുപോലെ കുറച്ച് വയലൻസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാം കേട്ടോ. ഒരു പരുക്കൻ ക്രൈം ആക്ഷൻ സസ്പെൻസ് ചിത്രമായിട്ട് പണി നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. റോ വയലൻസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആക്ഷൻ പ്രേമികൾ തീർച്ചയായിട്ടും കണ്ട് ആസ്വദിക്കേണ്ട പടം തന്നെയാണ് പണി. അങ്ങനെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇത്തരത്തിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആക്ഷൻ വയലൻസ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ സെല്ലൗട്ടിന്റെ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലൗട്ടുമായിട്ട് മറ്റൊരു സിനിമയെ പരിചയപ്പെടുത്താൻ വേണ്ടി മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കിബാളിലെ സിനിങ്ങാഹല്ലി എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ മൈ ഡിയേഴ്സ്, എന്താണ് പരിപാടി? നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ. വെൽക്കം ടു കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.
2: ഹലോ ഹലോ, കേരള നിയമസഭയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടോ? അത് MLA മാരുടെ പണിയല്ലേ, നമ്മളൊക്കെ എങ്ങനെയാ ചോദിക്ക? എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്നാൽ ഇനി ആ ചിന്തയൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചേക്കൂ, എട്ടായിട്ട് മടക്കി ഇങ്ങോട്ട് മാറ്റിവെച്ചേക്കൂ. കാരണം ഇനി ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഒരു മലയാളിക്ക് കേരള നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞേക്കും. എന്റെ പൊന്നെ, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു തരാം, പറഞ്ഞു വരട്ടെ. ഗൾഫിലിരുന്നാലും ബംഗളൂരിലിരുന്നാലും ഇനി നമ്മുടെ നാട്ടിലിരുന്നാണെങ്കിലും കേരള നിയമസഭയോട് നിങ്ങൾക്ക് നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം വരെയാണ്. ഈ നിയമസഭയുടെ വെബ് പോർട്ടലിൽ പീപ്പിൾസ് ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ചോദ്യോത്തര വേള ഒരുക്കാനുള്ള സോഫ്റ്റ്വെയർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് നമ്മുടെ നാട്ടിലെ റോഡ് എപ്പോഴാണ് ശരിയാവുക, ഒരു പദ്ധതിയുടെ ഗുണം എപ്പോഴാണ് കിട്ടുക, ഒരു സർക്കാർ തീരുമാനത്തിന്റെ പിന്നിലെ കാരണം എന്താണ്, ഇങ്ങനെ നമുക്കറിയേണ്ട കാര്യങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിൽ നേരിട്ട് കൊണ്ടുവരാനുള്ള ഒരു വാതിൽ തുറക്കാനായിട്ട് പോവാണ്. രാജ്യത്ത് തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് കേരളം ഒരുങ്ങുന്നത്. പക്ഷേ ഒരു ചെറിയ പക്ഷിയുണ്ട്. ഉണ്ടാവല്ലോ, ഉണ്ടാവല്ലോ, ഞങ്ങൾക്ക് അറിയാം എന്നല്ലേ നിങ്ങളിപ്പോ വിചാരിക്കണേ. ഞാൻ പറഞ്ഞുതരാം, ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നിയമസഭാ ചട്ടത്തിൽ ചില ഭേദഗതികൾ വരുത്തണം, സർക്കാർ അനുമതി കൂടി ലഭിക്കണമെന്നാണ് പറയണേ. ജനങ്ങൾക്ക് നിയമസഭയിൽ നേരിട്ട് ചോദ്യം ചോദിക്കാൻ സമയം നൽകണമെന്ന ആശയം പറഞ്ഞത് നമ്മുടെ സ്പീക്കറായിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. അപ്പോൾ മൈ ഡിയർ സ്വീറ്റ് ലിസണേഴ്സ്, ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ മാത്രം വരിയിൽ നിൽക്കുന്നതല്ലല്ലോ, അല്ലല്ലോ. നമുക്ക് ചോദിക്കാനും കഴിയണം, മറുപടി കേൾക്കാനും കഴിയണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശബ്ദം നിയമസഭയിൽ എത്താൻ ഇനി ഒരു ക്ലിക്കിന്റെ ദൂരം മാത്രമാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഇനി ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാൽ എങ്ങനെ ചോദിക്കും എന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. അഭിരാമിയുണ്ട് കൂടെ കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഞങ്ങൾക്കും ചോദ്യം ചോദിക്കണം. എങ്ങനെ ചോദ്യം ചോദിക്കും? ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതു താല്പര്യമുള്ള വിഷയമായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. വെബ് പോർട്ടലിൽ ആധാർ വഴി തിരിച്ചറിയൽ ഉറപ്പാക്കിയിട്ട് ചോദ്യം ഒരു വീഡിയോ ആയി ചിത്രീകരിച്ച് വേണം അപ്ലോഡ് ചെയ്യാൻ. തെരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട വകുപ്പുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മിനിസ്റ്റർ മറുപടി നൽകും. ഇനി മറുപടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ അഡീഷണൽ ചോദ്യം കൂടെ ചോദിക്കാം. അതും ഓൺലൈനായി ഹാജരായിട്ട് വേണം ചോദിക്കാനായിട്ട്. ഇപ്പോൾ നിയമസഭയിൽ നേരിട്ട് ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശമുള്ളത് നമുക്കറിയാലോ, നമ്മുടെ MLA മാർക്കാണ്. ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ അറിയിക്കാനുള്ള വഴി പ്രധാനമായും MLA മാർ മുഖേന ഹർജി നൽകുക എന്നുള്ളതാണ് നമ്മുടെ നിയമസഭയിൽ നടക്കുന്ന കാര്യം. അപ്പൊ പുതിയ സംവിധാനത്തിന്റെ ആശയം അതാണ് മാറ്റുന്നത്. ജനങ്ങളുടെ ശബ്ദം നമുക്ക് ഇടനിലക്കാരൊന്നും ഇല്ലാതെ സഭയിലേക്ക് ഡയറക്റ്റ് എത്തിക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിനിസ്റ്ററോട് ചോദിക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണത്, എന്താണിത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പൊതു താല്പര്യമുള്ള വിഷയമായിരിക്കണം എന്നുള്ളതാണ് കാര്യം. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ പുതിയ കാലത്തിനൊത്ത് ജനാധിപത്യം മാറണം, ജനങ്ങളെയും സഭയുടെ ഭാഗമാക്കണം എന്നൊക്കെയാണ്. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശമാണെങ്കിൽ ചോദ്യം ചോദിക്കുന്നതും അത്ര തന്നെ പ്രധാനമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. നല്ല പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ജയിൽ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? ഉയർന്ന മതിൽ, ഇരുമ്പഴി, കാവൽക്കാരൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമല്ലോ അല്ലേ? വരും. പക്ഷെ ഒരു സ്ഥലമുണ്ട്, ജയില് പോലെ തോന്നരുത് എന്ന ചട്ടം തന്നെയുള്ള ഒരു സ്ഥലം. പേര് ബോസ്റ്റൺ സ്കൂൾ എന്നാണ്. നിങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടോ? പേര് സ്കൂൾ, പക്ഷെ പഠിപ്പിക്കുന്നത് പുസ്തകം മാത്രമല്ല, സ്വഭാവ രൂപവൽക്കരണം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, ചെയ്തു പോയ തെറ്റുകളൊക്കെ തിരുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കുന്ന സ്ഥലമാണ് ഈ ബോസ്റ്റൺ സ്കൂൾ. അതായത് ബോസ്റ്റൺ സ്കൂൾസില് കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകൾ, അതായത് 18-നും 21-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ കുറ്റം ചെയ്താൽ അവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ഈ ബോസ്റ്റൺ സ്കൂൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ 18 മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള ഒരാളെ മുതിർന്ന ഒരു കുറ്റവാളിക്കൊപ്പം ജയിലിലാക്കി കഴിഞ്ഞാൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്നത് ചിലപ്പോൾ പഴയ ആളായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇവരെ പ്രത്യേകം പാർപ്പിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ കാക്കനാട് മാത്രമാണ് ബോസ്റ്റൺ സ്കൂൾ ഉള്ളത്. അപ്പൊ ഇനി തിരുവനന്തപുരത്തും കണ്ണൂരും രണ്ടെണ്ണം കൂടി വരാനായിട്ട് പോവാണ്. 18 വയസ്സിന് താഴെയുള്ളവര് ജുവനൈൽ ഹോമുകളിലാണ്. അപ്പൊ അതിന് മുകളിലുള്ള ഈ പ്രായക്കാർക്കായിട്ട് വേറൊരു ഇടം, തെറ്റിൽ നിന്ന് തിരുത്തലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബോസ്റ്റൺ സ്കൂളുകൾ ഇനി രണ്ടെണ്ണം കൂടെ കേരളത്തിൽ വരാനായിട്ട് പോവാണ്. ഈ ബോസ്റ്റൺ സ്കൂളിനകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയണ്ടേ? പറഞ്ഞുതരാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തൊക്കെയാണ് ബോസ്റ്റൺ സ്കൂളിനകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദിവസങ്ങൾ എണ്ണിയിരിക്കുകയല്ല, ജീവിതം തന്നെ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. അടിസ്ഥാനമായിട്ടുള്ള ലിറ്ററസി തൊട്ട് സാക്ഷരത മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുണ്ട്. കമ്പ്യൂട്ടർ സ്കില്ല് പഠിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്, കായിക പരിശീലനം, കൗൺസിലിംഗ് ഒക്കെയുണ്ട്. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനൊരു ഉത്തരം കയ്യിലുണ്ടാകണം എന്ന രീതിയിലാണ് അവിടെ ബോസ്റ്റൺ സ്കൂൾസിൽ പരിശീലനം കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലീസ് യൂണിഫോം ഇട്ട ആളുകളല്ല, അധ്യാപകരും ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഹെൽപ്പേഴ്സും ഉണ്ടാവും. കാരണം ലക്ഷ്യം ഒരാളെ കാവലിൽ നിർത്തുക എന്നുള്ളതല്ല, സ്വയം നിയന്ത്രിക്കാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം, നല്ലൊരു ആശയമാണ് എന്നുള്ളത്. വാതിലിങ്ങനെ അടച്ചു വെക്കുന്നതിനേക്കാൾ പുറത്തേക്കിറങ്ങിയാൽ എങ്ങനെ ശരിയായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതല്ല യഥാർത്ഥ തിരുത്തൽ. സോ തെറ്റുകളിൽ നിന്ന് തിരുത്തലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ആശയമാണ് ഈ ബോസ്റ്റൺ സ്കൂൾസ് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഓൾറെഡി ഒരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ കാക്കനാട്ടുണ്ട്, ഇനി രണ്ട് സ്ഥലങ്ങളിൽ കൂടി ബോസ്റ്റൺ സ്കൂൾസ് തുടങ്ങാനായിട്ട് പോവാണ്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിരാമിയുണ്ട് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വീട്ടിലെ കാര്യല്ലേ, നിനക്കൊന്ന് സഹിച്ചൂടെ എന്നൊന്നും ഇനി ആരും പറയണ്ട കേട്ടോ. കാരണം സഹിക്കാൻ മാത്രമല്ല, സംസാരിക്കാനും സഹായം തേടാനും ഒരു സംവിധാനം വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. നീ നിനക്കൊന്ന് സഹിച്ചു നിന്നൂടെ, വീടല്ലേ, സ്വന്തം വീടല്ലേ, വീട്ടിലെ കാര്യമല്ലേ, ഒന്ന് സഹിച്ചു നിൽക്ക്, പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇനി അങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കേരള പോലീസിന്റെ പുതിയ ദൗത്യമാണ് സ്പീക്ക് അപ്പ് എന്ന ദൗത്യം. ഗാർഹിക പീഡനം നേരിടുന്നവർക്ക് ഇനി നിയമസഹായം മാത്രമല്ല, കൗൺസിലിങ്ങും, സുരക്ഷിതമായി താമസിക്കാനും ഇനി ഉപജീവനത്തിനായിട്ടുള്ള ഒരു ഹെൽപ്പും, ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഒരുമിച്ച് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പോലീസ് സ്പീക്ക് അപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരുന്നത്. പുതിയൊരു ദൗത്യമാണ്. പരാതി പറയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണോ, അങ്ങനെയാണെങ്കിലും സ്പീക്ക് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ദൗത്യസേന. അജിത ബീഗം എന്ന നമ്മുടെ IG മാഡം ആണ് ഇതിന്റെ പ്രത്യേക ചുമതല എടുക്കുന്നത്. ഈ കഴിഞ്ഞ 7 വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ, വീട്ടിൽ നടക്കുന്ന പീഡനത്തെ തുടർന്ന് കേരളത്തിൽ 92 സ്ത്രീകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പദ്ധതി മാത്രമല്ല, മിണ്ടാതിരിക്കേണ്ട, മിണ്ടാതിരുന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയാണ് ഈ ഒരു പദ്ധതി. മിണ്ടാതിരുന്നെല്ലാം സഹിക്കേണ്ട ആവശ്യമില്ല, സഹിക്കണം എന്ന് പറയുന്ന ആ ഒരു സംഗതി തകർക്കാൻ വേണ്ടിയിട്ടാണ് സ്പീക്ക് അപ്പ് എന്ന പേരിൽ കേരള പോലീസ് ഇങ്ങനെ ഒരു ദൗത്യം കൊണ്ടുവരുന്നത്. ഒരു വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വേദനയെ ചെറുതാക്കി കാണരുത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് സ്പീക്ക് അപ്പ്. അപ്പൊ ശബ്ദമുയർത്തി സഹായം തേടാം, ഒറ്റയ്ക്കല്ല, കൂടെയുണ്ട് എന്ന് പറയുകയാണ് കേരള

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കേരള പോലീസിന്റെ സ്പീക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യസേനയെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് കാലിഡോസ്കോപ്പില്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്പീക്കപ്പ് എന്ന പേരിട്ടിട്ട് വെറുതെ പറയുകയല്ല, സംവിധാനം തന്നെ റെഡിയാക്കുകയാണ്. പരാതി നൽകാൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, ഡിജിറ്റൽ ഹെൽപ്പ് ലൈൻ, വാട്സപ്പ്, പ്രത്യേകമായിട്ടുള്ള മൊബൈൽ ആപ്പ്, ഇതിലൂടെ പരാതി വേഗത്തിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി മാത്രം ഒരു പ്രധാനപ്പെട്ട കമാൻഡ് സെന്റർ ഉണ്ടാകും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രൈവസിയാണ്. വ്യക്തിവിവരങ്ങൾ, പരാതി നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പ്രാദേശിക തലത്തിൽ ഷെൽട്ടർ ഹോംസ് ഉണ്ടാവും, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം സ്പീക്കപ്പിന്റെ കീഴിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. അതിനൊപ്പം ഗാർഹിക അതിക്രമ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്കെതിരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ നിഷേധിക്കുന്ന അടക്കമുള്ള നടപടികളും പരിഗണിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് സഹായം വേണമെന്ന് പറയാൻ പേടിക്കേണ്ടി വരാത്തൊരു സംവിധാനം അതാണ് യഥാർത്ഥ സ്പീക്കപ്പ്. ശബ്ദമുയർത്താൻ കഴിയാത്ത ആൾക്കൊരു വാട്സ്ആപ്പ് മെസ്സേജ് പോലും ചിലപ്പോൾ ഒരു പുതിയ ജീവിതത്തിന്റെ ആദ്യത്തെ ചുവടായിരിക്കാം. എനിവേ, കേരള പോലീസിന്റെ സ്പീക്കപ്പ് എന്ന ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാവൈന്റെ പി ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമസ്കാരം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഹരിതഭൂമിയുടെ അധ്യായത്തിലൂടെ പങ്കുവച്ചു അല്ലേ. അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോവാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ നെല്ല്, തെങ്ങ്, വാഴ തുടങ്ങിയ വിളകളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളുടെ സംരക്ഷണം, അതുപോലെ തന്നെ പുതുതായിട്ട് ആരംഭിക്കാവുന്ന കുറ്റിമുല്ലയും ശീതകാല പച്ചക്കറിയും, കൂടാതെ കുറഞ്ഞ ചെലവിൽ മികച്ച ലാഭം തരുന്ന കൂൺ കൃഷി എന്നിവയെക്കുറിച്ചാണ് ഈ ഒരു രണ്ടാം ഭാഗത്തിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം കുരുമുളകിൽ ഈ ഒരു മാസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. കുരുമുളക് ചെടികളിലെ ദ്രുതവാട്ടം തടയുന്നതിനായിട്ട് സ്യൂഡോമോണസ് ലൈനി ചെടിയുടെ തണ്ടിനോട് ചേർത്ത് ചുവട്ടിൽ ഒഴിക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്യുകയും വേണം. സാവധാന വാട്ടം ബാധിച്ചിട്ടുള്ള ചെടികളുടെ ചുവട്ടിൽ PGPR2, അസോസ്പെരലം എന്നിവ ഒഴിച്ചു കൊടുക്കുകയും ഒരു മാസം കഴിഞ്ഞ് ആവർത്തിക്കുകയും വേണം. കുരുമുളകിന് രണ്ടാം വളപ്രയോഗത്തിനുള്ള സമയമാണ് ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. തടത്തിൽ ചെടിയുടെ ചുവട്ടിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലത്തിലായിട്ട് യൂറിയ 50 ഗ്രാം, സൂപ്പർഫോസ്ഫേറ്റ് 150 ഗ്രാം, പൊട്ടാഷ്യം 120 ഗ്രാം എന്നിവ വിതറി മണ്ണിട്ട് മൂടണം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ച് ഇളം കുരുമുളക് മണികളിലെ പൊള്ളുവണ്ടിന്റെ ആക്രമണം തടയാവുന്നതാണ്. കൂടാതെ താങ്ങുമരങ്ങളുടെ കൊമ്പ് ഗോതി വെളിച്ചം ഉറപ്പാക്കാനും ഈ ഒരു മാസം പ്രയോജനപ്പെടുത്താം. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഞ്ചി, മഞ്ഞൾ, ഏലം, ജാതി, ഗ്രാമ്പൂ ഇവയുടെയൊക്കെ ഒക്ടോബറിലെ പരിചരണം എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ട്.

0: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളുമായിട്ട് ഇന്നത്തെ ഹരിതഭൂമി തുടരുകയാണ്. ഒപ്പമുള്ളത് ഞാൻ സുനിൽ. ഇനി ഇഞ്ചി മഞ്ഞൾ ഈ ഒരു കൃഷികളിൽ കള നിയന്ത്രണം നടത്തുകയും മണ്ണടുപ്പിച്ചു കൊടുക്കുകയും വേണം ഒക്ടോബറിൽ. തണ്ട് തുറപ്പിനെതിരെ ട്രൈക്കോ കാർഡുകളും EPN കടചീയലിനെതിരെ സ്യൂഡോമോണസും ഇലചീയലിനെതിരെ ബോഡോ മിശ്രിതവും പ്രയോഗിക്കാം. റംബൂട്ടാൻ, പുലാസാൻ എന്നിവയിൽ വിളവെടുപ്പിന് ശേഷം ചെറുചില്ലകൾ മുറിച്ചു മാറ്റി നാനോ DAP സ്പ്രേ ചെയ്യുന്നത് പുതിയ മുകുളങ്ങൾ വരാനായിട്ട് സഹായിക്കും. ഏലത്തിന് അത്യുൽപാദന ശേഷിയുള്ള മാതൃചെടികളിൽ നിന്ന് വിത്ത് ശേഖരിക്കാനും തൈകൾക്കായിട്ട് വിത്ത് പാകാനും അനുയോജ്യമായ സമയമാണ് ഒക്ടോബർ. രണ്ടാം വളപ്രയോഗമായിട്ട് ഒരു ചെടിക്ക് 2.5 മുതൽ 5 കിലോ ജൈവവളവും ഏക്കറിന് യൂറിയ 35 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 75 ഗ്രാം, പൊട്ടാഷ് 50 കിലോഗ്രാം എന്നിവ നൽകി കൊത്തിച്ചേർക്കണം. ജാതി, ഗ്രാമ്പു എന്നിവയ്ക്ക് ചുറ്റുമുള്ള കളകൾ നീക്കി ചെടിയുടെ വേരുഭാഗത്തേക്ക് മണ്ണടുപ്പിച്ച് 10 മുതൽ 15 കിലോ ജൈവവളം നൽകണം. ഇലപ്പൊട്ട്, ചില്ലകരിച്ചിൽ എന്നിവയ്ക്കെതിരെ 1% ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറ്റിമുല്ല കൃഷിയെ കുറിച്ചാണ്. കുറ്റിമുല്ല കൃഷി ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഒക്ടോബർ. അതിനെക്കുറിച്ച് കൂടുതൽ

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിവിശേഷങ്ങളുമായി ഹരിതഭൂമി തുടരുന്നു. കൂടെയുണ്ട് ഞാൻ സുനൽ. കുറ്റിമുള്ള നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ മാസമാണ് ഒക്ടോബർ. രോഗകീടബാധയില്ലാത്ത, കുറഞ്ഞത് 6 മാസമെങ്കിലും പ്രായമുള്ള, 20 മുതൽ 30 സെന്റിമീറ്റർ ഉയരവും 2 മുതൽ 3 നല്ല ശാഖകളുമുള്ള ആരോഗ്യമുള്ള തൈകൾ വേണം നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ. നല്ല സൂര്യപ്രകാശവും ജലസേചനവുമുള്ള സ്ഥലത്ത് 60 മുതൽ 70 സെന്റിമീറ്റർ വീതിയും 30 മുതൽ 40 സെന്റിമീറ്റർ ഉയരവുമുള്ള പണകളിൽ 40 സെന്റിമീറ്റർ അകലത്തിൽ തൈകൾ നടാം. തടം 1 5 മുതൽ 10 കിലോ ജൈവവളം നൽകണം. തൈകൾ നട്ട് 2 മുതൽ 3 ആഴ്ചകൾക്ക് ശേഷം യൂറിയ 3 മുതൽ 5 ഗ്രാം, രാജ്ഫൂസ് 5 മുതൽ 7 ഗ്രാം, പൊട്ടാഷ് 3 മുതൽ 5 ഗ്രാം എന്നിവ വിതറി നൽകണം. കീടനിയന്ത്രണത്തിന് മഞ്ഞക്കിണിയും പൗഡറി മിൽഡ്യൂ രോഗത്തിനെതിരെ കോപ്പർ ഓക്സിക്ലോറൈഡും ഉപയോഗിക്കാം. 6 മുതൽ 8 മാസത്തിനകം ഇവ മൊട്ടിടുകയും ചെയ്യും. അപ്പോൾ കുറ്റിമുല്ല കൃഷിയെക്കുറിച്ച് അറിഞ്ഞില്ലേ? ഇനി ശീതകാല പച്ചക്കറികൾക്കായിട്ട് മണ്ണൊരുക്കേണ്ട സമയം കൂടിയാണിത്. അതിനെക്കുറിച്ച് പറയാം മനോഹരമായ പാട്ടുകൃഷി.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശീതകാല പച്ചക്കറി കൃഷിയെ കുറിച്ച് പറയാം കേട്ടോ. ക്യാബേജ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, തക്കാളി, വഴുതന, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ ശീതകാല പച്ചക്കറികൾക്കായിട്ട് നഴ്സറികളും തടങ്ങളും ഒരുക്കാം. സെന്റ് ഒന്നിന് 1 മുതൽ 2 കിലോ കുമ്മായവും ഹെക്ടറിന് 10 മുതൽ 15 ടൺ ജൈവ വളവും ചേർത്ത് ഉയർത്തിയ പണകൾ ഒരുക്കണം. ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി എന്നിവ പ്രോട്രീകളിൽ 25 മുതൽ 30 ദിവസം വളർത്തിയ ശേഷം 45 സെന്റിമീറ്റർ അകലത്തിൽ തടങ്ങളിലേക്ക് മാറ്റി നടും. ക്യാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി എന്നിവ നേരിട്ട് തടത്തിൽ വിത്ത് പാകണം. തടങ്ങളിൽ ട്രൈക്കോഡെർമ ചേർക്കുന്നത് കുമിൽ രോഗം. ഗുണനിലവാരമുള്ള തൈകളും വിത്തുകളും കൃഷിഭവൻ, കൃഷിവകുപ്പ് ഫാമുകൾ, VFPCK എന്നിവിടങ്ങളിൽ നിന്ന് ലഭ്യമാണ്. തടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാതെ കള നിയന്ത്രണം കൃത്യമായിട്ട് നടത്താൻ ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളുമായിട്ട് ഇന്നത്തെ ഹരിതഭൂമി തുടരുകയാണ്. ഇനി ഒക്ടോബർ മാസത്തിലെ പച്ചക്കറികളിലെ മേൽവളപ്രയോഗം, ജൈവവളപ്രയോഗം, അതിനെക്കുറിച്ചൊക്കെ പറയാം. നിലവിലുള്ള പച്ചക്കറികൾക്ക് വളർച്ച കൂട്ടാനായിട്ട് മേൽവളം നൽകേണ്ടത് ആവശ്യമാണ്. അത് ഈ സമയത്ത് കൊടുക്കണം. ജൈവ കൃഷി രീതിയിൽ പച്ചചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഓരോ കിലോ വീതം 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടി നേർപ്പിച്ച് തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കാം. രാസവളങ്ങൾ ഉപയോഗിക്കുന്നവർ ചീര, വെണ്ട, പയർ, വഴുതന, തക്കാളി, മുളക്, വെള്ളരി തുടങ്ങിയ വിളകൾക്ക് കൃഷിവകുപ്പ് ശുപാർശ ചെയ്യുന്ന അളവിൽ 1 സെന്റിന് ആവശ്യമായ യൂറിയയും പൊട്ടാഷ്യം നൽകേണ്ടതാണ്. ചെടിയുടെ വളർച്ചയ്ക്കും കൂടുതൽ പൂക്കളും കായ്കളും ഉണ്ടാകാനും ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ മത്തി ശർക്കര മിശ്രിതം തളിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി പച്ചക്കറികളിലെ സുപ്രധാന കീടരോഗ നിയന്ത്രണങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. പച്ചക്കറികളിലെ ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചക്കറികളിലെ പുഴുക്കൾ, ഈച്ചകൾ എന്നിവയ്ക്കെതിരെ വേപ്പധിഷ്ഠിത കീടനാശിനിയായ അസാഡിറക്റ്റിൻ സ്പ്രേ ചെയ്യുക. കായീച്ചകളെ തടയാനായിട്ട് ഹെക്ടറിന് 15 എന്ന തോതിൽ ക്യൂലൂർ ഫെറമോൺ ട്രാപ്പുകളും മഞ്ഞ നീല കെണികളും സ്ഥാപിക്കാം. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് കോൺഫിഡറോറും തണ്ട് തുറപ്പിന് ഫ്യൂബൻഡമൈഡും ഉപയോഗിക്കാം. പ്രാരംഭദശയിൽ ജൈവ കീടനാശിനികളായ സ്യൂഡോമോണസ്, ബ്യൂവേറിയ ബാസിയാന എന്നിവ തളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചീരയിലെ ഇലപ്പുള്ളി രോഗത്തിനെതിരെ സ്യൂഡോമോണസോ അല്ലെങ്കിൽ 4 മഞ്ഞൾപ്പൊടി, 1 അലക്കുകാരം, അല്പം കായം എന്നിവ 1 വെള്ളത്തിൽ കലക്കിയ ലായനിയോ തളിക്കുന്നത് രോഗത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കും. ഓർക്കിഡുകളിൽ കുമിൽ രോഗം കണ്ടുകഴിഞ്ഞാൽ സാഫ് തളിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഒക്ടോബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒക്ടോബറിൽ കൂൺ കൃഷി ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനൽ. ഒക്ടോബറിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒക്ടോബറിൽ കുറഞ്ഞ മുതൽ മുടക്കിലും വീട്ടിലെ പരിമിതമായിട്ടുള്ള സ്ഥലത്തും ആരംഭിക്കാവുന്ന മികച്ചൊരു സംരംഭമാണ് കൂൺ കൃഷി. ഒക്ടോബർ മാസം ചിപ്പിക്കൂൺ കൃഷി ആരംഭിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമാണ്. വിത്തുബാകി സൂക്ഷിക്കാൻ നേരിട്ട് വെയിലടിക്കാത്ത വൃത്തിയുള്ള സ്ഥലം മാത്രം മതിയാകും. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അനന്തൻ ഇനവും വെള്ള, പിങ്ക്, ഗ്രേ ചിപ്പിക്കൂണുകളും തിരഞ്ഞെടുക്കാം. 1 കിലോ വൈക്കോലിൽ നിന്ന് ഏകദേശം 800 ഗ്രാം വരെ കൂൺ ലഭിക്കും. കൂൺ ബഡുകളിൽ ആവശ്യത്തിന് ഈർപ്പം നിലനിർത്താനായിട്ട് വെള്ളം തളിക്കണം. എന്നാൽ അമിതമാകാനും പാടില്ല. വിപണന സാധ്യതകളൊക്കെ മുൻകൂട്ടി ഉറപ്പാക്കി വേണം കൃഷി വിപുലീകരിക്കാനായിട്ട്. പുതിയ കൂണുകളായിട്ട് വിൽക്കുന്നതിനൊപ്പം വിറ്റഴിയാത്തവ, ഉണക്കിയ കൂൺ, അച്ചാറ്, കൂൺ പൊടി, കട്ട്ലറ്റ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വലിയ ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. കൂണിനെ പോലെ തന്നെ ചെറുപയറും വൻപയറും കൃഷി ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം എന്ന് പറയുന്നത് ചെറുപയറും വൻപയറും കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വിളവെടുക്കാവുന്ന ഈ വിളകൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ചെറുപയർ ഇനങ്ങളായ പൂസ വൈശാഖി, CU2, പൂസ 8973 എന്നിവയും കുറ്റിപ്പയർ ഇനങ്ങളായ ഭാഗ്യലക്ഷ്മി, മഞ്ചേരി എന്നിവയും തിരഞ്ഞെടുക്കാം. ചെറുപയർ 60 മുതൽ 75 ദിവസത്തിലും കുറ്റിപ്പയർ 70 മുതൽ 90 ദിവസത്തിലും വിളവെടുക്കാം. വിത്തിന് റൈസോബിയം പരിചരണം നൽകി 25 മുതൽ 30 സെന്റിമീറ്റർ വരി അകലത്തിൽ വിതയ്ക്കാം. വിതച്ച് 15 മുതൽ 20 ദിവസത്തിനകം കള പറിക്കണം. ആവശ്യത്തിന് മാത്രം നനയ്ക്കുകയും കായ്തുരപ്പൻ, ഇലപ്പുള്ളി എന്നിവയ്ക്കെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്താൽ മികച്ച വിളവ് കൊയ്യാനായിട്ട് പറ്റും. ഒക്ടോബർ മാസത്തില് നമ്മുടെ തോട്ടങ്ങളിൽ ചെയ്യേണ്ട സമ്പൂർണ്ണ കൃഷി പരിപാലന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് പങ്കുവച്ചത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കൃഷിയിടത്തിൽ പ്രയോജനപ്പെടുത്തും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഹരിതഭൂമി പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലിയ FM 90.4. കേട്ട് കൂട്ടുകൂടാണ്.

0: ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കൊറേ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇവിടെ ഇൻസ്റ്റന്റ് പാട്ടുള്ള ദിവസം ആർക്കാണെങ്കിലും, ഏത് ആർജേസിനാണെങ്കിലും ഇൻസ്റ്റന്റ് പാട്ടുള്ള ദിവസം അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 മണിക്കൂർ നല്ല കുറെ പാട്ടുകൾ കേൾക്കാം, പിന്നെ ഇവിടെ വന്ന് ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഇങ്ങ് റിഫ്രഷ് ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ്. നമുക്ക് പുറത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ജോലി ചെയ്യേണ്ടി വരും, പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പാട്ട് വയ്ക്കുക, നിങ്ങൾ പറയുന്ന ഇഷ്ടമുള്ള പാട്ടുകൾ അങ്ങ് പ്ലേ ചെയ്യുക, വെറുതെ അങ്ങ് ഇരിക്കുക, പാട്ടൊക്കെ എൻജോയ് ചെയ്ത് 2 മണിക്കൂർ ഇരിക്കുക. അങ്ങനെ എല്ലാ ആർജേസും വളരെ റിലാക്സ് ആയിട്ട് റിഫ്രഷ് ആയിട്ട് കാമായിട്ട് കൂളായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു 12 മണി മുതൽ 2 മണി വരെ. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്ന ആർജേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിങ്ങനെ ചോദിച്ച് വാങ്ങിച്ച് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട്, കുറേ നാളായി ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, ഹെക്റ്റിക് ആയിരുന്നു, അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇൻസ്റ്റന്റ് പാട്ട് ചോദിച്ച് വാങ്ങിച്ചിട്ട് ഞാനിത് അവിടെ വന്നിരിക്കുന്നത്. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നേരമാണ് ഇത്. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് ചോദിക്കുന്നു, ആ പാട്ട് പ്ലേ ചെയ്യുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഈ 2 മണിക്കൂറും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന ഓരോ പാട്ടും, കേൾക്കാത്ത പാട്ടുകൾ, കേട്ട് മറന്നുപോയ പാട്ടുകൾ, എല്ലാ പാട്ടുകളും നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ്, 2 മണിക്കൂർ കേട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഫീലായിരിക്കും, നല്ല രസവുമായിരിക്കും കേട്ടോ. ആ പാട്ട് മുഴുവൻ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ പഴയതുണ്ടാവും, പുതിയതുണ്ടാവും, അങ്ങനെ കുറേ പാട്ട്, നമ്മളധികം കേൾക്കാത്ത പാട്ടുകൾ ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില പാട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കേൾപ്പിക്കുക, അതൊക്കെ എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്തിരിക്കുക, അതാണ് ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഈ ഒരു ഇൻസ്റ്റന്റ് പാട്ടിനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വിളിക്കാം, ഞങ്ങളല്ല എന്നെ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8281509000 ആണ്. 8281509000 ആണ് നമ്പർ. വിളിച്ചാൽ മാത്രം പോരാ, വിളിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ, വിളിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, ഈ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും കണക്ട് ചെയ്യാം, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ പേരും ഒപ്പം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടിൻ്റെ ആദ്യത്തെ വരി, ഒപ്പം തന്നെ ആ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ഒരുപാട് പഴയ പാട്ടുകൾ ഇങ്ങനെ യൂട്യൂബിൽ പോലും അവൈലബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത, എപ്പോഴൊക്കെയോ കേട്ട് മറന്ന പാട്ടുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാതിരിക്കുക, കുറച്ച് പുതിയ പാട്ടുകൾ ചോദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് പാട്ട് വെച്ച് തന്നവരും ഇന്ന് പാട്ട് ചോദിക്കാതിരിക്കുക എന്നൊരു ഒരു റെസ്ട്രിക്ഷൻ കൂടെ ഉണ്ട്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരേ ദിവസം തന്നെ എല്ലാ ദിവസവും ഒരാൾക്ക് പാട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് അത്ര നല്ലതല്ലല്ലോ. എല്ലാവർക്കും പാട്ട് കിട്ടണ്ട, എല്ലാവരും ആവശ്യപ്പെടുന്ന പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റണ്ട. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പാട്ട് ചോദിച്ച് പാട്ട് കിട്ടിയ ആൾക്കാർ ഇന്നൊന്ന് മാറി നിൽക്കുക എന്നുകൂടെ പറഞ്ഞുകൊണ്ട്, സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ ബോംബെ എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ബോംബെ എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്കോട് കൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ, ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ, എന്റെ സുനിൽജിത്തി, സ്നേഹത്തോടുള്ള വിശ്വാസം. ഞാൻ കൊല്ലാൻ പറഞ്ഞ ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു, ഷാപ്പിലാണ് ഇരിക്കുന്നത്, കടയില്.
1: അവിടെ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ആരാ പാട്ടൊക്കെ പാടുന്നത്?
2: ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു.
1: ആഹാ, അപ്പൊ റേഡിയോ കേൾക്കുന്നില്ല, മെമ്മറി കാർഡ് ഇട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ.
2: രണ്ടും
1: കൂടെ എങ്ങനെയാ ചേട്ടാ പാട്ട് കേൾക്കാൻ പറ്റും? ഒരു പാട്ടില്ല, ഒരു കേൾക്കാൻ പറ്റുള്ളൂ. ഇത് കേക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേക്കണ്ടേ?
2: എനിക്ക് വന്നിട്ട് മാപ്പിളയിൽ വന്നാക്കി എന്ന തമിഴ് മൊഴിയില് കരുതമണി കരുതമണി അരുമമണി അരുമമണി എന്ന് തുടങ്ങിയ ഗാനം വെച്ചായിരുന്നു.
1: തീർച്ചയായിട്ടും
2: കേട്ട് കൂട്ടുകൂടുന്ന എന്റെ സ്നേഹപ്പെട്ട എല്ലാവർക്കും.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക, വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ടിനോടൊപ്പം വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിഷ ചേച്ചിയാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ വരമഞ്ഞളാടി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ നിഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ വരുന്നുണ്ട്. സച്ചിദാനന്ദൻ പുഴങ്കര വരികൾ എഴുതിയിട്ട് സുജാത മോഹൻ പാടിയിട്ടുള്ള പാട്ട് കൂടെയാണ് അല്ലേ. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ എനിക്കും വളരെയധികം ഇഷ്ടമുള്ള ഗാനമാണ്. എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സുജാത ചേച്ചി അതിഗംഭീരമായിട്ട് പാടിയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 12 മണി കഴിഞ്ഞ 20 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: ഞാൻ ദിനേശാണ്.
1: ദിനേശ്, കാസർഗോഡ്. കാസർഗോട്ടുകാരെല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഇതുവരെ കാണാൻ വരാത്ത ഒരു സ്ഥലം കൂടിയാണ് കാസർഗോഡ്. അതുവഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും കാസർഗോഡിന്റെ ഒരു ആംബിയൻസ്, ആ ഒരു എന്താ പറയാ, കാസർഗോഡ് സ്ലാങ്, അതൊന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ കാസർഗോട്ടുകാരൻ ഏത് പാട്ടാ വേണ്ടത്? റോക്ക് ആൻഡ് റോൾ ചിത്രത്തിൽ ഏത് പാട്ടാണ്? മഞ്ഞാടി മഴ എന്ന പാട്ടല്ലേ. ഓക്കെ, പ്ലേ ചെയ്ത് തരാം. ഒരുപാട് സന്തോഷം ദിനേശ്, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. കാസർഗോട്ടുകാരൻ ദിനേശ് ആവശ്യപ്പെട്ട പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാനിദ് ആണ്. ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കേട്ടോ ഷാനിദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും പറയുന്നു, ബത്ത എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഷാനിദ്. എന്തോ ആ ഒരു പാട്ട് എന്ന് പറയുന്നത് ആ പാട്ടാണ് ആ സിനിമ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അല്ല, ആ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബത്ത എന്ന ചിത്രത്തിലെ, വിജയ് സേതുപതി നായകനായിട്ടുള്ള ബത്ത എന്ന ചിത്രത്തിലെ ആ ഒരു ഗാനമാണ് ഷാനിദ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ വരുന്നു. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളാണ്. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്യോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്നും ഇറങ്ങിപ്പോയി. മരുന്നക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ കെ വി സുമേഷ് ആണ് നോട്ടീസ് നൽകിയത്. 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി കെ വി സുമേഷ് കുറ്റപ്പെടുത്തി. ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രികളെന്നും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. യുദ്ധ സാഹചര്യമുണ്ടായപ്പോൾ 26 മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായെന്നും എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിലവിൽ മരുന്നക്ഷാമമില്ലെന്നും ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ പറഞ്ഞു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിൽ ഇന്ന് മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ കയർ വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചു. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്താനും വിപണനം ശക്തമാക്കലും പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ഇതിനായി ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കയർ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് ആരംഭിച്ച കയറിന് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ പുരോഗതിയും മന്ത്രി വിലയിരുത്തി. വിപണി ആകർഷിക്കുന്നതിന് ജില്ലകൾ തോറും സ്റ്റാളുകൾ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കയർഫെഡിനും കയർ കോർപ്പറേഷനും മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി.
0: പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്യോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനും ഇൻവെസ്റ്റ് കേരളം സെൽ മികച്ച സംഭാവന നൽകുമെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഉയർന്ന വില, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നിവ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് തടസ്സമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതൊഴിവാക്കി നിക്ഷേപകർക്ക് സൌകര്യങ്ങളും പിന്തുണയും ഉറപ്പാക്കുന്നതിനാണ് ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിച്ചതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യയുടെയും ഇറാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തു. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി ഇന്നലെ വൈകിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ടെലിഫോൺ സംഭാഷണം ഇറാൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് യുകെ പരിസ്ഥിതി ഭക്ഷ്യ ഗ്രാമവികസന സെക്രട്ടറി ഡ്രേം ഏഞ്ചല ഈഗിളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. മൃഗാരോഗ്യം, സുസ്ഥിര കന്നുകാലി ഉൽപാദനം, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിലെ സമരത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അസം മുഖ്യമന്ത്രി ആദ്യം രാജിവച്ച് മാതൃക കാണിക്കട്ടെയെന്നും അതിനുശേഷമാകാം കേരളത്തിലെ കാര്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ബിജെപിക്ക് ഇപ്പോൾ ലഭിച്ച 3 സീറ്റുകൾ കൂടി ഇല്ലാതാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ മരിക്കാനിടയായ സംഭവത്തിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ആശങ്ക മനസ്സിലാക്കുന്നുവെന്നും ശക്തമായ നിയമനടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിക്ക് ഉചിതമായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ പി സിന്ധു ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യനും ലോക 1 നമ്പർ താരവുമായ ആൻ സേയങ്ങിനെ ഇന്ന് നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി സഖ്യം മത്സരിക്കും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ബൊമ്മക്കൊലു ചന്തത്തിന്റെ നിറവിലാണ്. തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയാണ് അഗ്രഹാര വീടുകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്. പഴമയുടെ തനിമ നിലനിർത്തി പുതുതലമുറയും ഇതിൽ പങ്കുചേരുമ്പോൾ നവരാത്രി ആഘോഷം ഇവിടെ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നു.
0: അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സ്മരണാർത്ഥം നൽകിവരുന്ന സർ സയ്യിദ് അവാർഡിന് ഉസ്മാൻ ഒഞ്ചിയത്തെ തെരഞ്ഞെടുത്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട്ട് MP അബ്ദുൾ സമദ് സമദാനി MP സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല ദർശനത്തിനിടെ കളവുപോയ ഫോണുകൾ വീണ്ടെടുത്തു നൽകി പമ്പ പോലീസ്. മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് കണ്ടെടുത്ത് ഉടമകൾക്ക് തിരികെ നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുന്ന കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല പരിശീലനം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും സൈബർ അതിക്രമങ്ങൾക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ജില്ലാ പോലീസ് മേധാവി ഡോ എ നസീം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 MDMA രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കൊടിത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. തെയ്യം കലാകാരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിജ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ചെയർമാൻ ബദരി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റുമുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ടുതാടം, പറമ്പിൽ കടവ്, പറമ്പിൽ ബസാർ വഴി ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ ഇടുക്കിയിൽ സംഘടിപ്പിക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ദുബായ്, ലണ്ടൻ, സിംഗപ്പൂർ, ടോക്കിയോ എന്നിവിടങ്ങളിൽ കേരള ഡെസ്കുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഡൽഹിയിലെ പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധു ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
8: സമയം കൃത്യം 12:40 ആകുമ്പോൾ അഹല FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് തുടരുകയാണ്. കൂടെയുണ്ട് ഞാൻ സുനൽ. ഇനിയിപ്പോ ബ്രേക്ക് ഒന്നുമില്ല. ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് മൊത്തം പാട്ടുകളാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളാണ്. ആവശ്യപ്പെടാനായിട്ട് 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഉണ്ട് അഹല FM 90.4, അതിൽ മെസ്സേജ് അയക്കാം. കേട്ടോ, പിന്നെ ടെക്സ്റ്റ് മെസ്സേജും അയക്കാം. വാട്സപ്പ് ഇല്ല, സാധാരണ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അങ്ങനെ കുറെ കുറെ ഓപ്ഷൻസ് ഉണ്ട് പാട്ട് റിക്വസ്റ്റ് ചെയ്യാൻ. നമുക്ക് അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം, അതിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. നമസ്കാരം അഹല്യ, കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പാട്ട് ചോദിച്ചിട്ട് ഇന്നൊരു ഗാനം തരുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ് ഞാൻ പാട്ട് തരുന്നുണ്ട്. ആകാശഗംഗ എന്ന ചിത്രത്തിലെ വൈകാശി തിങ്കൾ ഉറങ്ങും എന്ന ഗാനം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും വേണ്ടി കേൾപ്പിക്കണേ. കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ സലിത ശ്രീനന്ദ. ജയങ്കർ ചേട്ടന്റെ വിശ്വാസം ഞാൻ എന്താ തെറ്റിക്കുന്നില്ല. ആകാശഗംഗയിലെ വളരെ മനോഹരമായ ഒരു ഡുവറ്റ് സോങ് വരുന്നുണ്ട്, എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു മെസ്സേജ് റോക്സ് ആണ് കുവൈറ്റിൽ നിന്ന് അയച്ചിരിക്കുന്നത്. പ്ലീസ് പ്ലേ ബോലെ ചുടിയാൻ എന്ന പാട്ട്, മൂവി കബി ഖുഷി കബി ഖം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. 6:44 ഉള്ള പാട്ടാണ്, വലിയൊരു പാട്ടാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീണ്ടും കേൾക്കുക, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. അഹല FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ. ഗുഡ് ആഫ്റ്റർനൂൺ. കാശ്മീരം എന്ന സിനിമയിലെ പോരു നീ വാരിലം ചന്ദ്രലേഖ, ആ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിലിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചിയാണ്. ഓക്കെ, ദിവ്യ ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കൃഷ്ണചേട്ടനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ശാരദാംബരം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം പി ജയചന്ദ്രനും ശില്പരാജും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം അങ്ങനെ ഒരു മണിക്കൂർ പിന്നിട്ട് ഒരു മണി കഴിഞ്ഞ ഒരു മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സുനിലേട്ടാ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ദിവ്യയാണ്.
1: ദിവ്യയാണ്. ദിവ്യ എവിടെ നിന്നാ വിളിക്കുന്നേ?
2: പാറയിലപ്പള്ളി.
1: പാറയിലപ്പള്ളി. സുഖായിട്ടിരിക്കുന്നു ദിവ്യ?
2: ആ, സുഖായിട്ടിരിക്കുന്നു.
1: ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: സുന്ദരി വാവേ സുന്ദരി വാവേ. അത് എന്റെ ആങ്ങളുടെ മോളുടെ സിക്സ്ത് ബർത്ത്ഡേ ആണ്.
1: സിക്സ്ത് ബർത്ത്ഡേ ആണ്. എന്താണ് മോളുടെ പേര്?
2: റിയക്കുട്ടി.
1: റിയക്കുട്ടി. റിയക്കുട്ടിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ.
2: ആ, പിന്നെ അതേപോലെ എന്റെ ഫ്രണ്ടിന്റെ മോളുണ്ട്, പ്രഭിത.
1: പ്രഭിത. ഓക്കെ, പ്രഭിതയ്ക്കും റിയക്കും പിറന്നാൾ ആശംസകൾ. അപ്പൊ രണ്ട് ചുന്ദരിമാർക്കും വേണ്ടി ചുന്ദരി വാവേ പാട്ട് വെച്ചിടാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ദിവ്യ ആയിരുന്നു. ദിവ്യ ആവശ്യപ്പെട്ട പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജിഷ്ണു ആണ് ചോദിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? പാർവതി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു? സുനിലാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: അനേകനിലെ
1: അനേകനിലെ ഏത്?

0: പാട്ടാ വേണ്ടേ?
1: റോജാ
0: കടലേ എന്ന പാട്ടാണ് അല്ലെ? എന്താ ഈ പാട്ടിനോട് ഇത്രയധികം ഇഷ്ടം?
1: അവിടെ രണ്ടുപേരുണ്ട് സുനിലേ.
0: ആണോ, അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അവർക്ക് വേണ്ടി, ഓക്കെ, അവർക്ക് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടം മാറ്റി വെച്ച് അവർക്ക് വേണ്ടി പാട്ട് ചോദിക്കുകയാണ്, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ രണ്ടുപേരോട് അന്വേഷണം അറിയിക്കുക, ഞാൻ പാട്ട് വെച്ചുതരാവേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് പാർവതി ചേച്ചി ആയിരുന്നു. പാർവതി ചേച്ചി ആവശ്യപ്പെട്ട അനേകൻ എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിലേട്ട, ഞാൻ അശ്വജിത്ത്. എനിക്ക് ഉഴപ്പാളി എന്ന സിനിമയിലെ അമ്മ അമ്മ എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ്. ഇത് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. അശ്വജിത്ത് അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ വരുന്നു. എൻജോയ് ചെയ്യാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: ഇത് ശ്രീനിവാസൻ, മലപ്പുറം.
1: ശ്രീനിവാസൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു.
1: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: പാട്ട് ഞാൻ സുജാതയിലുള്ള പാട്ടാണ് പറഞ്ഞത്. നമ്മളെ യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്,
1: താലിപ്പു പീലിപ്പു എന്ന പാട്ടാണ്.
2: താലിപ്പു പീലിപ്പു താഴമ്പൂ ചൂടി വരും ചരിതം കാവളം കിളി. ആ പാട്ട്, ആ പാട്ട് ഞാൻ ഒരു 3-4 പേർക്ക് ഡെഡിക്കേഷൻ പറഞ്ഞോട്ടെ. ആദ്യം
1: എത്ര പേർക്കാണ്?
2: ഒരു 4 ആളുണ്ട്.
1: 4 ആള് പറഞ്ഞോളൂ.
2: ഒരു സുനിൽ, പിന്നെ അഷ്ടപ്പള്ളം സുനിലും കുടുംബത്തിനും, പിന്നെ ഒരു ബാലസുബ്രഹ്മണ്യൻ, ഭാര്യ പ്രേമ, മരുമകള് രമ്യ, അത് പാലക്കാട് എലപ്പുള്ളിപ്പാറയാണ്. പിന്നെ ഒരു ബേബി ശാലിനി ബാബു പാലക്കാട് തന്നെയാണ്. പിന്നെ ഒരു പ്രമീള ഒറ്റപ്പാലം.
1: പിന്നെ
2: രാജൻ, ഒരു രാജൻ ഉണ്ട്, നടക്കാൻ പറ്റാത്ത ആളാണ്.
1: രാജൻ ചേട്ടനായിട്ട് ഞാൻ പാട്ട് വെച്ചിടാം. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് ശ്രീനിവാസൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. ഒപ്പം തന്നെ പവിത്രം എന്ന സിനിമയിലെ വാലിന്മേൽ പൂവും വാലിട്ട് എഴുതി എന്ന ഗാനം ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾ സൈക്കോളജിസ്റ്റ് ശ്രീമതി അനന്യ മിഥുനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളകാപ്പ് ചടങ്ങ് നടത്താനായിട്ട് പോവുകയാണ് ടീം DCPU പാലക്കാട്. ഓക്കെ, അപ്പൊ എന്തായാലും പേരൊന്നും പറഞ്ഞിട്ടില്ല. ടീം DCPU പാലക്കാടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീമതി അനന്യ മിഥുനു വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വളകാപ്പ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും അനന്യ മിഥുനു നേർന്നുകൊണ്ട് ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ചുറ്റുപാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: ഒരു മണി കഴിഞ്ഞ 33 മിനിറ്റ് ആണ് സമയം. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് സുനൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അടുത്ത കോളർ, ഹലോ.
2: ഹലോ
1: ഹലോ, ഫൈസൽ. ഫൈസൽ എവിടെന്നാ വിളിക്കുന്നത്?
2: വണ്ടിത്താവളം.
1: വണ്ടിത്താവളം, ഏത് പാട്ടാ എന്ന് കേൾക്കണ്ടേ?
2: അഴകിയ
1: രാവണൻ എന്ന ചിത്രത്തില് വെണ്ണില ചന്ദനക്കിണ്ണം അല്ലേ? ഓക്കെ, പാട്ട് വെച്ചിടാം. താങ്ക് യു ഫൈസൽ, സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, വണ്ടിത്താവളത്തെ എല്ലാവരോടും അന്വേഷണം അറിയിക്കണം
2: കേട്ടോ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഫൈസൽ ആയിരുന്നു. വണ്ടിത്താവളത്ത് നിന്നും നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ട്, ആ ഒരു ഗാനം കേൾക്കാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് രഹനയാണ്. എനിക്ക് പഞ്ചാബി ഹൗസ് എന്ന മൂവിയിലെ എരിയുന്ന കനലിന്റെ എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗാനം കൂടെ കേൾക്കാം. സമയം 1 മണി കഴിഞ്ഞ 34 മിനിറ്റ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, സന്തോഷ് ഏട്ടൻ അത്തിക്കോട്.
1: സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ?
2: കൊറേ നമ്മൾ തമ്മിൽ
1: സംസാരിച്ചിട്ടല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഇന്ന് നാടോടി സിനിമയിലെ കുഞ്ഞുപാവയ്ക്കുന്നല്ലോ
1: എന്ന പാട്ട്. ഓക്കെ, തീർച്ചയായിട്ടും വെച്ചിടാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സമയക്കുറവുണ്ട്, ഒന്ന് രണ്ട് പാട്ടുകൾ വരാനുണ്ട്. സന്തോഷ് റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിച്ചുതരാം. ഉച്ച നമസ്കാരം മോനു, പഞ്ചി ബാനു ഉടുത്തി ഫിറോ എന്ന് തുടങ്ങുന്ന പാട്ട് വേണം. ഹിന്ദി പാട്ടാണ്, പഴയ പാട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വായിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടത്. ഈ പാട്ട് അവിചാരിതമായി കേട്ടതാണ്, വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ലതാജിയുടെ പാട്ടാണ്. ചിത്രം ചോരി ചോരി വയ്ക്കാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗാനം കൂടെ വരുന്നുണ്ട്. അജിത ചേച്ചിയാണ് പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സന്തോഷ് ഏട്ടനും അജിത ചേച്ചിയും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ കേൾക്കാം. പക്ഷേ പിന്നെ ഒരു പാട്ട് കൂടെയാണ് ഉള്ളത്, സമയക്കുറവ് ഉണ്ട്. ഇനി ഒരു മൂന്ന് പാട്ടുകൾക്കുള്ള നേരെയാണ്. അപ്പോൾ ഒരു പാട്ട് കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. കൃപയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കൃപ ചോദിച്ചിരിക്കുന്ന ഗാനം സുജാത ചേച്ചി പാടിയിട്ടുള്ള കുപ്പി വളക്കിലിങ്ങണല്ലോ എന്ന് തുടങ്ങുന്ന അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് മാത്രമേ പൂർണ്ണമാകുന്നുള്ളൂ. ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് ഹീറ കൃത്യം 2 മണിക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും വിട വാങ്ങുന്നു ഞാൻ സുനൽ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
3: ഒരു പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ വരികൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന എഴുത്തുകാരുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ അത്തരമൊരു മാജിക് സൃഷ്ടിച്ച കലാകാരനാണ് ഗിരീഷ് പുത്തഞ്ചേരി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. പ്രണയമായാലും സങ്കടമായാലും അദ്ദേഹത്തിന്റെ വരികൾക്കൊരു പ്രത്യേക വാംത്ത് ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ അത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ കഥ മാത്രമല്ല, നമ്മുടെ തന്നെ കഥ പോലെ നമുക്ക് തോന്നും. കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവനാണ്. നിരന്തരം വേദനിച്ചാൽ മാത്രമേ ഏറ്റവും മനോഹരമായ ക്രിയേഷനുകൾ ഉണ്ടാകൂ എന്ന് പറയുന്ന ഒരു കലാകാരൻ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പല ട്യൂണുകൾക്കും അത്രയും തന്നെ മനോഹരമായ വരികൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ഈ പാട്ട് എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കും എന്നെനിക്കറിയില്ല. സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയിൽ KJ യേശുദാസ് പാടി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ആ ഗാനം നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RJ ഹീര, ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു.

വരികൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ വിട്ടുപോകില്ല. നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെയോ ആ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ട് വടക്കും നാഥൻ എന്ന സിനിമയിലെ കളഭം തരാം. വല്ലാത്തൊരു പ്രതീക്ഷയുള്ള ഒരു പാട്ടാണത്. ഭഗവാന് കൊടുക്കാൻ കളഭവും എന്റെ മനസ്സും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഭക്തയുടെ മനസ്സിൽ നിന്ന് എഴുതിയിട്ടുള്ള വരികൾ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള വരികളാണത്. ആ സിനിമയിലെ ഏറ്റവും ആപ്റ്റായ ഒരു ഗാനം എന്ന് പറയണം. ആൻഡ് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, KS ചിത്ര തന്നെയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രവീന്ദ്രൻ കമ്പോസ് ചെയ്ത് വടക്കുനാഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്ര പാടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RJ ഹീര, ഗിരീഷ് പുത്തഞ്ചേരി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും നമ്മളിൽ ജീവിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ ഗിരീഷ് പുത്തഞ്ചേരിയും എം ജയചന്ദ്രനും തമ്മിൽ ഒരു വല്ലാത്തൊരു കോംബോ എപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനോട് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞിട്ടുള്ളത് തോന്നലുണ്ടാകാൻ തോന്നിയണമേ എന്ന് പ്രാർത്ഥിക്കാനാണ്. നല്ല ക്രിയേഷൻസ് ഉണ്ടാവാൻ, മഹത്തായ ക്രിയേഷൻസ് ഉണ്ടാകാനുള്ള തോന്നലുകൾ തോന്നിപ്പിക്കണമേ, അല്ലെങ്കിൽ തോന്നേണമേ, അങ്ങനെ ഒരു തോന്നലിൽ നിന്ന് ഒരുപാട് നല്ല ക്രിയേഷൻസ് ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടുകെട്ടിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിൽ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് മാടമ്പി എന്ന സിനിമയിലെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന ഗാനം. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്താണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പെയിൻ നമുക്ക് ആ പാട്ടിൽ ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ ആ വേദനയോട് ചേർന്ന് നിൽക്കുന്ന വരികൾ എഴുതുക എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത പല ഏടുകളായിരുന്നു ഓരോ വാക്കുകളും. തേടി നടന്നൊരു ജപസന്ധ്യ എന്നൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ വളരെ ആഴത്തിൽ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയ ഒരു മകന്റെ വേദന ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുക എന്ന ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ച ഒരു ഗാനരചയിതാവാണ് ഗിരീഷ് പുത്തഞ്ചേരി. ആ വാക്കുകൾക്ക് പകരം നമുക്കൊരു വാക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം പാട്ടുകളുടെ ഒരു ഒരു ആത്മാവ് എന്ന് പറയുന്നത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് യേശുദാസ് പാടി മാടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

കമൽ എന്ന സംഗീത സംവിധായകൻ ഇതുവരെ എന്നെ പാട്ടെഴുതാൻ വിളിച്ചിട്ടില്ല എന്ന് പലപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി പറയുകയുണ്ടായി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കമൽ ഒരു ദിവസം ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിക്കുകയാണ്, മദ്രാസിലേക്ക് വരണം, ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതണം എന്നുള്ളത്. എന്നാൽ ആ സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയിൽ ഗിരീഷ് പുത്തഞ്ചേരി ചോദിച്ചു, എന്നെ കളിയാക്കുവാണോ, ശരിക്കും പാട്ടെഴുതാൻ തന്നെയാണോ വിളിക്കുന്നത്? ചിലപ്പോ ഒന്നോ രണ്ടോ പാട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പോന്നു. പക്ഷെ ആ സിനിമയിൽ 5 പാട്ടുകളും എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തയ്യാറാക്കുന്ന ചിത്രമാണ് ഈ പുഴയും കടന്നു എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായ 5 പാട്ടുകൾ ചെയ്യുക എന്ന ദൗത്യം കുറച്ചധികം വലിയൊരു ചലഞ്ച് ആയിട്ട് തന്നെയാണ് ഗിരീഷ് പുത്തഞ്ചേരി എടുത്തത്. അങ്ങനെ ആ സിനിമയിലെ ആദ്യത്തെ ഗാനം, ടൈറ്റിൽ സോങ് തന്നെ കമ്പോസ് ചെയ്യണം എന്നായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആഗ്രഹം. ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു. യാദൃശ്ചികം എന്നോണം ജോൺസൺ മാഷ് കമ്പോസ് ചെയ്തതും സിനിമയിലെ ആദ്യത്തെ പാട്ട് തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷത്തോടുകൂടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതാൻ തുടങ്ങി. കമലിനെ ഇംപ്രസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് തവണ മാറ്റിയും വെട്ടിയും ഒക്കെ വരികൾ എഴുതുകയും അദ്ദേഹത്തിന്റെ ചുറ്റും ഒരുപാട് കടലാസുകൾ ഇങ്ങനെ വലിച്ചു കീറി എറിഞ്ഞിരിക്കുന്നതൊക്കെയാണ് കമൽ കാണുന്നത്. അങ്ങനെ കമൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന ഓരോ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും ആദ്യത്തെ വരി ദേവകന്യക എന്ന വാക്കിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കമൽ എന്ന സംവിധായകനെ തൃപ്തിപ്പെടുത്തണം എന്ന് വാശിയുള്ളത് കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ദേവകന്യക എന്ന വാക്കിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ കമല് പാട്ട് കാണുന്നു, വരികൾ കാണുന്നു, പക്ഷേ ഇഷ്ടപ്പെടാൻ സാധ്യതയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി ക്ഷമയൊക്കെ ചോദിക്കുകയാണ്, എനിക്ക് ഇത് മാറ്റാൻ സാധിക്കുന്നില്ല, ദേവകന്യക എന്നുള്ള വാക്ക് മാത്രമാണ് വരുന്നത്, എനിക്കിതാണ് പറ്റുന്നത് എന്നൊക്കെ പറയുമ്പോൾ കമൽ വളരെ സന്തോഷത്തോടുകൂടി പറയാണ്, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഈ വരികളും ഈ പാട്ടും തന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയുകയും അങ്ങനെ ആദ്യത്തെ പാട്ടും ആദ്യത്തെ വരികളും ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൃപ്തിയില്ലാതെ പിന്നെയും പിന്നെയും എഴുതിക്കൊണ്ടിരുന്ന ആ വരികളാണ് അവസാനം നമ്മൾ ഇന്ന് കേൾക്കുന്ന ദേവകന്യക എന്ന പാട്ടിലൂടെ നമ്മളൊരു ടൈറ്റിൽ സോങ് ആയിട്ട് കേൾക്കുന്നത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഈ പുഴയും കടന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടി ജോൺസൺ കമ്പോസ് ചെയ്ത് KJ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാമപ്രസാദ് എന്ന സംഗീത സംവിധായകന് ഒരേ കടൽ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഗാനരചയിതാവിന്റെ പേര് മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടില്ല. അന്നും ഇന്നും അത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഒറ്റ പേരായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുകയാണ്. അകലെ എന്ന സിനിമയ്ക്ക് ശേഷം ശ്യാമപ്രസാദും ഗിരീഷ് പുത്തഞ്ചേരിയും ഒന്നിക്കുന്ന സിനിമയാണ് ഒരേ കടൽ. എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നാലും അതൊന്നും വകവയ്ക്കാതെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതാൻ ആരംഭിക്കുന്നു. ഈ പ്രേമത്തിന്റെയും വിരഹത്തിന്റെയും ഒരു ഡീപ് എക്സ്പ്ലോറേഷൻസ് ഉള്ള ഒരു സിനിമയാണ് ഒരേ കടൽ എന്ന് പറയുന്നത്. സിനിമ കണ്ടവർക്ക് തീർച്ചയായിട്ടും അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മൂഡിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഈ പാട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ എന്നൊരു ലിമിറ്റേഷൻ ഉള്ള ഒരു പാട്ടും പശ്ചാത്തലവുമാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് വാക്കുകൾ കൊണ്ട് വരികൾ എഴുതുക എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ഏറ്റവും ഭംഗിയായി തന്നെ ഗിരീഷ് പുത്തഞ്ചേരി നിർവഹിച്ചു. പ്രണയസന്ധ്യ എന്ന ഗാനം അത്രമേൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ബോംബെ ജയശ്രീയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്തും ഗിരീഷ് പുത്തഞ്ചേരി അവിടെ ഉണ്ടായിരുന്നു. വാക്കുകളെ പറ്റി പറഞ്ഞു കൊടുക്കാനും പ്രൊനൗൺസിയേഷൻ ശരിയാക്കാനും ഒക്കെ അത്രയും ഇൻവോൾവ് ആയിട്ടൊരു മ്യൂസിക്കൽ ജേണിയിൽ ഇരിക്കുന്ന ഒരു ലിറിസിസ്റ്റ് കൂടിയാണ്. അത്രമാത്രം സിൻസിയാരിറ്റിയുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അതുകൊണ്ട് തന്നെയാണ് അതേ സിൻസിയാരിറ്റിയോടുകൂടി ആളുകൾ ഇന്നും കേൾക്കുന്നത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരേ കടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഔസേപ്പ് അച്ഛൻ കമ്പോസ് ചെയ്ത് ബോംബെ ജയശ്രീ പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

വളരെ ലളിതമായ വാക്കുകളിലൂടെ വലിയ വികാരങ്ങളെ പറയാനുള്ള ഒരു കഴിവ് തന്നെയാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ വ്യത്യസ്തനാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും മനോഹരമായ വരികൾ എഴുതാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നല്ല സിറ്റുവേഷനുകളാണ് എന്നാണ് പറയുന്നത്. ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല സിറ്റുവേഷനുകളിൽ നിന്നാണ് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത്. അതായത് ഒരു ആവശ്യകതയാണ്, ഒരു സിനിമയുടെ ആവശ്യകത. ആ സിനിമയിലൂടെ ആ ഇമോഷൻസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലമായിട്ടാണ് പലപ്പോഴും പാട്ടുകളും വരികളും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവും ജീവിതാനുഭവങ്ങളുടെ ഒരു പകർച്ചയൊക്കെ ആയിട്ടാണ് ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലെ എന്ന ഗാനം പിറവിയെടുക്കുന്നത്. ഇന്നും കേൾക്കുമ്പോൾ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില ഗാനങ്ങൾ, ആ ഗാനങ്ങളുടെ കൂട്ടത്തിൽ എന്നും ഈ പാട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജീവിതാനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ കൂടുതൽ ആഴമുള്ളവനാക്കുന്നത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗിരീഷ് പുത്തഞ്ചേരി. ആ പാട്ടിലെ ഓരോ വരികളും ആ ജീവിതാനുഭവങ്ങളുടെ ഒരു പകർച്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്റെ മനസ്സുകളെ തൊടുന്ന ഓരോ പാട്ടും ഓരോ വരികളും സ്വന്തം ജീവിതത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഗാനരചയിതാവിന്റെ മികവ് തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ബാലേട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എത്ര മനോഹരമായിട്ടുള്ള ഒരു വരിയാണല്ലേ അത്. രാവണപ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത ഈ പാട്ടിനെ പറ്റി നമുക്ക് സംസാരിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പ്രണയത്തിനും വിരഹത്തിനും ഓർമ്മകൾക്കും ഒരുപാട് മനോഹരമായ വാക്കുകൾ തന്നിട്ടുള്ള കവിയും ഗാനരചയിതാവും ഒക്കെയാണ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ട്രിക് ഗിറ്റാറിലാണ് സുരേഷ് പീറ്റേഴ്സ് എന്ന മലയാളം അറിയാത്ത ഒരു തമിഴ് സംഗീത സംവിധായകൻ ഈ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഇലക്ട്രിക് ഗിറ്റാറിൽ കേട്ടിട്ട് അതിന് പകരമായി നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ എന്ന് എഴുതണമെങ്കിൽ അതൊരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരു പ്രതിഭയായി പറയുന്നത്. കാരണം സംഗീതത്തോട് എന്നും വളരെയേറെ ആദരവ് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതൊക്കെ എഴുതാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പൂർവികർക്ക് നൽകുന്ന സംഗീതത്തിന് നൽകുന്ന ആ ആദരവ് സംഗീതം എന്നോട് തിരിച്ചു കാണിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു ഗാനരചയിതാവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും അത്രയും മനോഹരമായി തന്നെ നിലനിൽക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എത്ര തവണ ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്ന്. എത്ര തവണ കേട്ടാലും അതിന്റെ ഭംഗി ഇനിയും അറിയാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടാണ്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാവണപ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി സുരേഷ് പീറ്റേഴ്സ് കമ്പോസ് ചെയ്ത് എം ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടുണ്ടാക്കുന്ന സമയത്തും വരികൾ എഴുതുന്ന സമയത്തും സംഗീത സംവിധായകനും ലിറിസിസ്റ്റും തമ്മിൽ ചെറിയ വഴക്കുകളും അടിയിടികളൊക്കെ വരുമല്ലേ, അത് വളരെ സ്വാഭാവികമായി നടക്കുന്നതാണ്. അങ്ങനെ എം ജയചന്ദ്രനും അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയും തമ്മിൽ ചെറിയ വഴക്കുണ്ടായ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജനകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയൊരു ഗാനമാണ് ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ എന്ന ഗാനം. ഈ പാട്ടിന്റെ വരികൾ എത്ര എഴുതി കൊടുത്തിട്ടും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെ വഴക്കിടുകയാണ്, എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ എം ജയചന്ദ്രന് വളരെ സങ്കടമായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കോള് വരികയാണ്, ഞാൻ വരികൾ എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന്. പക്ഷേ എം ജയചന്ദ്രന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആദ്യത്തെ 2 ലൈനായിരുന്നു. അതിന് 15 വെറൈറ്റികളൊക്കെ എഴുതി കൊടുത്തിട്ടും എം ജയചന്ദ്രന് തൃപ്തിയാകുന്നില്ല എന്ന് പറയുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിന് കുറച്ച് ദേഷ്യമൊക്കെ വരാം, പ്രശ്നമൊന്നുമില്ല അല്ലേ. പക്ഷെ എത്രയൊക്കെ അവർ വഴക്കിട്ടാലും ആ വഴക്ക് പെട്ടെന്ന് തീർക്കുകയും ഇനി ഞാൻ പാട്ട് പാടില്ല, ചെയ്യില്ല, അല്ലെങ്കിൽ വരികൾ എഴുതില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അതേ ഗിരീഷ് പുത്തഞ്ചേരി 5 മണിയായപ്പോൾ വിളിച്ചിട്ട്, കുട്ടാ ആയോ, ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് അത് ചെയ്യണം, നിനക്ക് വേണ്ട പോലെ ഞാനത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് വിളിക്കുന്ന ആ ഒരു ജ്യേഷ്ഠന്റെ സ്നേഹം എന്ന് പറയുന്നത് കാണാതിരിക്കാൻ സാധിക്കില്ല. സോ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് എം ജയചന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, പാട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന, വ്യക്തി ബന്ധങ്ങൾക്കപ്പുറത്ത് പാട്ടിനെ കാണുന്ന അദ്ദേഹത്തിന്റെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജനകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രാജലക്ഷ്മി പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ അത് പുഷ്പം പോലെ ചെയ്തു തീർക്കുന്ന ഒരു അതുല്യ പ്രതിഭ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ച് ഒക്കെ തരുവാണെങ്കിൽ ഞാൻ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും എന്ന് ഒരു സംഗീത സംവിധായകൻ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് വേണം പറയാൻ. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ചിത്രമാണ് ഷിക്കാർ എന്ന സിനിമ. ഈ സിനിമയിൽ ആക്ച്വലി ഒരു പാട്ടിനെ ട്യൂൺ ചെയ്ത സമയത്ത് രണ്ടക്ഷരമുള്ള മലയാളം വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു ചലഞ്ച്. പൊതുവെ മലയാളത്തിൽ രണ്ടക്ഷരമുള്ള വാക്കുകൾ കുറവാണ്. എന്നാൽ പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഒരു പണി കൊടുക്കാം എന്ന രീതിയിൽ തന്നെയാണ് എം ജയചന്ദ്രൻ അത് ചെയ്തത്. പക്ഷേ ആ ചലഞ്ചും അദ്ദേഹം പുഷ്പം പോലെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ആ പാട്ടാണ് പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. പിന്നെ പക്ഷി മൗനം, അങ്ങനെ വളരെ മനോഹരമായ വാക്കുകൾ കോർത്തിണക്കി അദ്ദേഹം ആ പാട്ട് കംപ്ലീറ്റ് ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ തന്നെ കൂട്ടുകാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷി പ്രസ്ഥാനത്തിന്റെ ഒരു ഉപജ്ഞാതാവാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മിക്ക പാട്ടുകളിലും പക്ഷിയും കിളിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആപ്റ്റായ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KJ യേശുദാസ് പാടി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഷിക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിലുടരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു.

പാട്ടെഴുതാനുള്ള സൂത്രം ഞാൻ പഠിച്ചത് ബിച്ചു തിരുമലയിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ ഇത്തരം പാട്ടുകളിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുള്ളതും ബിച്ചു തിരുമലയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ പാട്ടുകൾ എഴുതിയ അദ്ദേഹം ആട്ടുക്കല്ലയിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം എന്ന പാട്ടുകളും എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്രയും ഭംഗിയുള്ള പാട്ടിലൊരു കളിയും തമാശയും ഒക്കെ കൊണ്ടുവരാൻ ഇഷ്ടമുള്ള ഒരു ഗാനരചയിതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ബിച്ചു തിരുമലയ്ക്കാണെന്ന് പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മീശ മാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപും അനുരാധയും ചേർന്ന് പാടിയ പാട്ട്, വിദ്യാസാഗറിന്റെ മ്യൂസിക്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. സോ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചതായിരുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരു സംശയവുമില്ല, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇനിയും ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്ന കാര്യത്തിൽ. സോ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം മറ്റ് പാട്ട് കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് മീ ആർ ജി ഹീര ഓൺ അഹലി എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തടി കുറയ്ക്കാൻ ആഗ്രഹിച്ച് പലരും പരീക്ഷിക്കുന്ന എന്നാൽ വളരെ അപകടകരമായ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. 2 ആഴ്ച അഥവാ 14 ദിവസം ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുന്ന വാട്ടർ ഫാസ്റ്റിംഗ് ടെക്നിക്ക്. സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് തടി കുറയ്ക്കാനുള്ള ഈ ഒരു വഴി പരീക്ഷിക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പത്രത്തിലും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാതിരുന്ന ക്ഷീണം തോന്നുമ്പോൾ 14 ദിവസം തുടർച്ചയായി വെള്ളം മാത്രം കുടിച്ച് പട്ടിണി കിടന്നാൽ നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾക്കും ശരീരത്തിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് തടി കുറയ്ക്കുമോ അതോ ജീവന് തന്നെ ഭീഷണിയാകുമോ? ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാം എങ്ങനെയൊക്കെയാന്ന് അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ ഫം 90.4 അങ്ങനെ 14 ഈ വാട്ടർ ഫാസ്റ്റിംഗിന്റെ ആദ്യ 24 to 72 hours ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യ ദിവസം കഴിയുമ്പോൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവും കരളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനും പൂർണ്ണമായി അങ്ങ് തീർന്നുപോകും. ഇതോടെ ശരീരം അടുത്ത ഇന്ധനത്തിനായി കൊഴുപ്പിനെയും പേശികളെയും ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ കീറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഈ ആദ്യ ദിവസങ്ങളിൽ കടുത്ത തലവേദന, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയായ്മ, അസഹനീയമായ വിശപ്പ്, വായുനാറ്റം, തലകറക്കം എന്നിവയൊക്കെ അനുഭവപ്പെടും. ഇതോടൊപ്പം ശരീരത്തിൽ നിന്ന് വൻതോതിൽ വെള്ളവും സോഡിയവും മൂത്രത്തിലൂടെ പുറത്തു പോകുന്നത് കൊണ്ട് തുടക്കത്തിൽ തടി കുറഞ്ഞതായി തോന്നുമെങ്കിലും അത് കൊഴുപ്പല്ല, മറിച്ച് വാട്ടർ വെയിറ്റ് മാത്രമാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടറിയാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഗുരുതരമായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 4-ാം ദിവസം മുതൽ കാര്യങ്ങൾ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് അങ്ങ് നീങ്ങും. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ശരീരം അതിജീവനത്തിനായി നമ്മുടെ മസിൽസിനെ തന്നെ നശിപ്പിച്ച് ഊർജമാക്കാൻ തുടങ്ങും. ഇതിനെ മസിൽ വേസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതോടൊപ്പം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലവണങ്ങളായ പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം എന്നിവയുടെയൊക്കെ അളവ് കുത്തനെ താഴേക്ക് പോകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകും. ഇത് ഹൃദയമിടപ്പിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താനും പെട്ടെന്ന് ബി പി കുറഞ്ഞ് ബോധക്ഷയം ഉണ്ടാകാനും കാരണമാകും. ഇതോടൊപ്പം കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തന ഭാരം അമിതമായി വർദ്ധിക്കുകയും ചെയ്യും. ഇനി അവസാന ദിവസങ്ങളിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു പാട്ടിന് ശേഷം.

ഹലോ, നിങ്ങൾ കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4. അതാരും മറക്കരുത് കേട്ടോ. 10 ദിവസങ്ങൾ പിന്നിട്ട് അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ജീവൻ ഭീഷണികളെ കുറിച്ചാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാന്ന് വെച്ചാ, 10 ദിവസങ്ങൾ പിന്നിടുമ്പോ പ്രതിരോധ ശേഷി പൂർണമായും നശിച്ചുപോകും. ചെറിയ അണുബാധകൾ പോലും ജീവന് ഭീഷണിയാവുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചാരയുടെ അളവ് അപകടകരമായി കുറയുന്നത് മസ്തിഷ്ക പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 14 ദിവസം പട്ടിണി കിടന്ന ശേഷം പെട്ടെന്ന് ഒരു ദിവസം വയറു നിറയെ ഭക്ഷണം കഴിച്ചാല് എന്തുണ്ടാവും അതറിയോ? റീഫീഡിംഗ് സിൻഡ്രോം എന്ന കടുത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നങ്ങി എത്തിക്കും. ദിവസങ്ങളോളം പട്ടിണി കിടന്ന അവയവങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്ന കനത്ത ഭക്ഷണത്തെ താങ്ങാൻ കഴിയില്ല. ഇത് ഹൃദയാഘാതത്തിനും ശ്വാസകോശത്തിലെ വെള്ളം കെട്ടി നിൽക്കാനും പെട്ടെന്നുള്ള മരണത്തിനു വരെ കാരണമായേക്കാം. ഇനി സ്ലിം ആകാനുള്ള ശരിയായ വഴികള് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്ന ഈ വാട്ടർ ഫാസ്റ്റിംഗിന്റെ ഒന്നും യാതൊരു ഇത് ആവശ്യമില്ല. അതെന്തൊക്കെയാന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു ബ്രേക്കിന് ശേഷം.

അഹല്യ. Let's talk about health. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. രണ്ടാഴ്ച തുടർച്ചയായി വെള്ളം മാത്രം കുടിച്ച് പട്ടിണി കിടന്ന ശരീരത്തിനുണ്ടാകുന്ന കടുത്ത പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത്. അനാവശ്യമായ ഇത്തരം കുറക്കു വഴികൾ പരീക്ഷിച്ച് ശരീരം കേടാക്കാതെ വളരെ സുരക്ഷിതമായി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച വഴികൾ എന്തൊക്കെയാണ് ഇന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത്, ശരീരഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ വഴി കലോറി ഡെഫിസിറ്റ് പിന്തുടരുക എന്നുള്ളതാണ്. അതായത്, നിങ്ങൾ ദിവസവും ചെലവഴിക്കുന്ന ഊർജത്തെക്കാൾ അല്പം കുറഞ്ഞ അളവിലും മാത്രം ഭക്ഷണം കഴിക്കുക. ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വെറും 300 to 500 കാലറി വരെ മാത്രം കുറച്ചാൽ തന്നെ വളരെ ആരോഗ്യകരമായി ഭാരം കുറയാൻ അങ്ങ് തുടങ്ങും. രണ്ടാമതായി, മധുരത്തിന്റെയും ചോറിന്റെയും അളവ് കുറച്ച് പ്രോട്ടീനുകളും നാരുകളുമുള്ള ഭക്ഷണങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ അങ്ങ് ഉൾപ്പെടുത്തുക. ഇതോടൊപ്പം ദിവസവും കുറഞ്ഞത് 30 to 45 മിനിറ്റ്സ് വരെ വേഗത്തിൽ നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുക. ഫാസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്തോടെ ലളിതമായ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പരീക്ഷിക്കാവുന്നതാണ്. പെട്ടെന്ന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന എന്താ ഉണ്ടാവുന്നതെന്നറിയോ? ഫാസ്റ്റിംഗ് നിർത്തുമ്പോൾ പഴയതിനേക്കാൾ ഇരട്ടി ഭാരം തിരികെ വരും എന്ന സത്യം നമ്മൾ എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ പട്ടിണി കിട്ട് പീഡിപ്പിക്കാതെ സ്നേഹത്തോടൊന്ന് പരിചരിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ഭാരം പെട്ടെന്ന് കുറഞ്ഞോളും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ ഇനി ഇങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് പോലുള്ള മണ്ടത്തരങ്ങൾ ആരും നിങ്ങളാരും കാണിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്ക് ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: 360 degree. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് വൈറ്റ് കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ, ആർ ജെ. ഇന്നത്തെ 360 degree നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, ഉണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ വലിയ വലിയ ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടി വരും അല്ലെ. അങ്ങനെ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടല്ലോ തലച്ചോറ് എന്താ ഇങ്ങനെ പൊക്കഞ്ഞ്, അയ്യോ എനിക്ക് വയ്യേ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. മൊത്തത്തിൽ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ നിങ്ങൾക്ക് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു റെസ്റ്റോറന്റിൽ ചെന്നിട്ട് വലിയൊരു മെനു കാർഡ് കണ്ട് ഇതിൽ ഏത് ഐറ്റം ഓർഡർ ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ കളയാറുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ ഫണ്ണായിട്ട് പറയാറുണ്ട് കേട്ടോ, മെനു പഠിച്ചു കഴിഞ്ഞു ഇനി എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല. ഈ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട് അല്ലെ. സംഭവം വേറെ ഒന്നുമല്ല, ഓപ്ഷനുകൾ കൂടുമ്പോൾ സന്തോഷം കുറയുന്ന വിചിത്രമായ ഒരു അവസ്ഥയും, ദിവസാവസാനം ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്ന ഒരു ഒരു പ്രതിഭാസം തന്നെയാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ. ഈ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്, ഡിസിഷൻ ഫറ്റേക്ക് എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 degree പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് റിലാക്സ് ആയിരുന്നു ടിപ്സ് ആൻഡ് ട്രിക്സിൽ എത്തി വരുന്നുണ്ട് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കേട്ടുകൂടാം.

360 degree. Yes, welcome back to 360 degree. Tips and tricks my code and it's me, Arshay Ailya. പണ്ട് ഒരു കടയിൽ ചെന്നാൽ സോപ്പ് രണ്ടോ മൂന്നോ കമ്പനിയുടെ മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക അല്ലെ. അല്ലെങ്കിൽ ഏത് സാധനമാണെങ്കിലും അധികം ബ്രാൻഡഡ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് ഒന്നും അധികം ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരെണ്ണം വാങ്ങി നമ്മളിങ്ങനെ പോവാറുണ്ട്. എന്നാൽ ഇന്ന് ആ ഒരു സ്ഥിതിയല്ല അല്ലേ. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ കയറിയാൽ തന്നെ നൂറ് കണക്കിന് ഓപ്ഷൻസ് നമ്മുടെ മുൻപിലേക്ക് വരാം. ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം? വേറെ ഒന്നുമല്ല, ഈ ഓപ്ഷനുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാധനം ശരിയായില്ലെങ്കിലോ എന്നൊരു ഭയം, ആ റിഗ്രറ്റ്, ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് കണ്ടെത്താനുള്ള ഒരു മാനസിക ഭാരം, ആ ഒരു പ്രഷർ അവിടെ കൂടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിനെയാണ് എന്ത് പറയുന്നത്, സൈക്കോളജിയിൽ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് വിളിക്കുന്നത്. ചോയ്സുകൾ കൂടുമ്പോൾ സന്തോഷം കൂടുകയല്ല, മറിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നറിയോ, മറിച്ച് മനസ്സ് കൂടുതൽ അങ്ങ് തളർന്നു പോകും. ആവശ്യത്തിലധികം ഓപ്ഷനുകൾ നമ്മുടെ തലച്ചോറിനെ മരവിപ്പിക്കും.

എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതേ ഡിസിഷൻ ഫറ്റേക്കിനെ കുറിച്ചാണ്. എന്താണ് ഈ ഡിസിഷൻ ഫറ്റേക്ക്? കേൾക്കാം നമുക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. യെസ് 360 ഡിഗ്രിയിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ഐല്യ. അവധി ഡിസിഷൻ ഫറ്റേഗിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അല്ലേ. അതെന്താ സംഭവം എന്ന് അറിയോ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ എത്രയോ ചെറുതും വലുതുമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്ന കാര്യം എവിടെയാണ് വരുന്നത്? അതായത് രാവിലെ മുതൽ ഓരോ കാര്യത്തിനും തീരുമാനം എടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിലെ എനർജി ഉണ്ടല്ലോ, ആ എനർജി തീർന്നു പോകും. ഇതിനെയാണ് എന്ത് പറയുന്നേ, ഡിസിഷൻ ഫറ്റേഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രിയാകുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്, അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്താണെന്നറിയോ, ആളുകളുടെ സിമ്പിൾ രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അത് രഹസ്യങ്ങൾ, സീക്രട്സ് കേൾക്കാൻ നമുക്ക് 360 ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. ഹലോ, നല്ലൊരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് തിരികെ തിരികെയാണ് 360 ഡിഗ്രിയിലേക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനൊരു കാര്യം, നമ്മുടെ ആപ്പിളിന്റെ സ്ഥാപകനുണ്ടല്ലോ സ്റ്റീവ് ജോബ്സും ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗും എപ്പോഴും ഒരേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗ്രേ ടീ ഷർട്ട്, ബ്ലാക്ക് ഹൂഡി, ഇതൊക്കെ ധരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഇന്ന് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നൊരു ചെറിയ തീരുമാനത്തിന് പോലും നമ്മുടെ വിലയേറിയ മാനസിക ഊർജ്ജം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ, പാഴാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ദിവസം ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഈ രാവിലത്തെ ചെറിയ തീരുമാനങ്ങൾ ഒഴിവാക്കിയാൽ ബിസിനസ്സിലെ വലിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് കൂടുതൽ ഊർജം ബാക്കി ഉണ്ടാകുന്നുള്ളതാണ് അല്ലെ. അപ്പോ ജീവിതത്തിലെ ചെറിയ ചോയ്സുകൾ പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഒരു രഹസ്യം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയാം? അനാലിസിസ് പലാലിസിസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഈ ഒരു സംഭവം? വലിയൊരു പേരൊക്കെയാണ്, പക്ഷേ ഈ സംഭവം കുറച്ച് സിമ്പിളൊക്കെ തന്നെയാണ്. നമുക്ക് പറയാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം. Tips and tricks my code and it's me RJ Aiyya. Keep on listening on Hale FM 90.4 കേട്ടു കൂട്ടുകൂടാം. ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ. Good night, my night.

360 degree. Yes, once again, welcome back to 360 Degree. അങ്ങനെ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. 360 ഡിഗ്രിയിൽ ഇങ്ങനെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലത് ഞാൻ ആയില്ലയാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും വെച്ച് നോക്കി തീരുമാനമെടുക്കാൻ കഴിയാതെ ആഴ്ചകളോളം ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങൾ നിന്നുപോയിട്ടുണ്ടോ? ദേ അതാണ് അനാലിസിസ് ഓഫ് പാരലൈസിസ് എന്ന് പറയുന്ന പരിപാടി. എല്ലാ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച് അമിതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയാതെ എന്താവും? എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച് അമിതമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്തെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് എത്തുന്നുണ്ട്. അപ്പോൾ 100% പെർഫെക്റ്റ് ആയ ഒരു തീരുമാനം ലോകത്തില്ല, അത് ഉൾക്കൊണ്ടാൽ മതി. ഒരു തീരുമാനം എടുത്ത് അതിനെ ശരിയാക്കി മാറ്റുകയാണ് ശരിക്കും വേണ്ടത് അല്ലേ? അപ്പോൾ അമിതമായ ചിന്തയേക്കാൾ ഏറ്റവും നല്ലത് എന്താ? ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു തീരുമാനം അവിടെ എടുക്കുക എന്നുള്ളത് തന്നെയാണ്.

0: 360 degree.
1: Yes, tips and tricks, my code and it's me, RJ. I near get to 360 degree and on your Rahal FM 90.4 will be. I'm going to add the tip of the Pumpu on them late. ഈ കൺഫ്യൂഷനുകളിൽ നിന്ന് പുറത്തു കടന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ചില എളുപ്പ വഴികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ ടിപ്പ് ടൈം ലിമിറ്റ് ആണ്. അതായത് ചെറിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ഉദാഹരണത്തിന് എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ഇതൊക്കെ പരമാവധി 2 മിനിറ്റ് മാത്രം സമയമെടുത്ത് തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് നമ്മൾ അരമണിക്കൂർ ഇന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? നോ, ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് തിങ് ഈസ് റൂൾ ഓഫ് 3 എന്നതാണ്. 100 ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മികച്ച 3 മാത്രം തിരഞ്ഞെടുക്കുക. ചോയ്സ് ചുരുങ്ങുമ്പോൾ തീരുമാനം വളരെ എളുപ്പമാവും. ഇനി മൂന്നാമത്തെ കാര്യം, എല്ലാവർക്കും ഉള്ളൊരു കാര്യം, ഗട്ട് ഫീലിംഗ്. അതെ, അതായത് നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് പറയുന്ന ശരിയെ പലപ്പോഴും വിശ്വസിക്കും ഇല്ലേ, ആ ഒരു കാര്യം. അപ്പോൾ തീരുമാനങ്ങൾ വൈകിക്കുന്നത് സ്ട്രെസ് കൂടുകയേ ഉള്ളൂ, അത് കുറയ്ക്കില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയാം? മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിന്റെ കുറച്ച് ഗുണങ്ങളുണ്ട്. അതെ, അതിനെ കുറിച്ചാണ് ഇനി 360 പറയാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. തലച്ചോറിനെ കുറിച്ച് റെസ്റ്റ് വേണം അല്ലേ? വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയുമായിട്ട് കൂടേണ്ടി ഇറ്റ്സ് മീ ആർജെ ആ ഇല്ല. അതെ, തലച്ചോറിന് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് ഗായ്സ്. ഇനി അതാണ് നിങ്ങൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ സംസാരിക്കുന്ന ഡിസിഷൻ ഫറ്റീക് എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഒന്ന്, നാളെ രാവിലെ കഴിക്കാനുള്ള പ്രഭാത ഭക്ഷണം എന്താണെന്നോ ധരിക്കാനുള്ള വസ്ത്രം എന്താണെന്നോ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചു വെക്കുക. നൈറ്റ് പ്രയർ പ്ലാനിംഗ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു മാനസികമായ ഒരു സ്ട്രെസ്സിനെ പകുതിയായിട്ട് കുറയ്ക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റുട്ടീനുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് നോക്കാന്നുള്ളതാണ്.

Sotto cala della banderesa.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോഡ് രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: എന്തൊക്കെ പറഞ്ഞാലും ശംഭു സാർ ചെയ്യുന്നതാണോ നല്ല ഭംഗിയുണ്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജന ക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് എം പി സി ഐ. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫായി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആദ്യം തിരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാളെ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ബിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19 വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത് വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളിലും വാർത്താധിഷ്ഠിത പരിപാടികളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ എം ഡി ആർ നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജി എസ് ടി കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. സിഎംആറിൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് എഫ്ഐആറിനെതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ഇഡി കോടതിയിൽ എതിർത്തു. തോട്ടമേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഐഒടി, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രവീഷ് കൃഷ്ണ.
4: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടമേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭത്തെ സാധ്യതകളുമാണ് ഇതിലൂടെ.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2 പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5 പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ജി വി രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1189 നിഫ്റ്റി 359 നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൌൺലോഡ് ചെയ്യൂ.

0: ആലി എഫ് എം 90.4. ഇനി ആലി എഫ് എം പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവ്, വെറും 399! എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇപ്പൊ കൊഞ്ച സിനിമാക്ക് പോവുമാ. 1930s മദ്രാസ്. ടോക്കീസ് just growing, studios everywhere. And the time la Alvarpetoda Dunmore House la Vale Picture Studio start aayirchu. 1934 la studio open pannirchu, and then came Sati Leelavathi. 1935 la filming started. And the film la or young actor camera munadi first time appear pannaru, named MG Ramachandran. MGR, yes, later Tamil cinema oda biggest stars la oruvarana MGR oda film journey oda starting point in the Alvarpet studio oda history ku connect aagudhu. And there is even a cute little story. ഫിലിം എംജിആർക്ക് സൈക്കിൾ ഓട്ടണം, ആനാ അവർക്ക് സൈക്ലിംഗ് പ്രോപ്പറാ തരില. സോ ക്യാമറ റോൾ ആകുമ്പോൾ അവരെ ബൈസിക്കിളിൽ ഉക്കാര വെച്ചിട്ട് രണ്ട് പേർ ബാലൻസ് പണിട്ട് പുഷ് പണിനാങ്ക റെക്കോർഡ്സ് മെൻഷൻ പണത്. സോ ഇനിക്ക് എംജിആർന്ന് നമ്മൾക്ക് എന്നാ ഇമേജ്? ഹ്യൂജ് സ്റ്റാർ, മാസ് പൊളിറ്റിക്കൽ ലീഡർ, ആൻഡ് ഫസ്റ്റ് ഫിലിം ഡേയ്സില് സൈക്കിൾ കൂടെ പ്രോപ്പർലി റൈഡ് പണ മുടിയാത്ത ഒരു യങ് ആക്ടറുങ്ക. സിനിമ ഹിസ്റ്ററി സംടൈംസ് സ്റ്റാർട്സ് വിത്ത് വെരി ഓർഡിനറി മൊമെന്റ്സ്. ആനാ ഇപ്പൊ അവങ്ങളുടെ റേഞ്ച് കൊഞ്ചം തിങ്ക് പണി പാരുങ്ക. ആൽവാർപേട്ടോട റേഞ്ച് കൊഞ്ചം തിങ്ക് പണി പാരുങ്ക. இந்த மாதிரி நிறைய இன்ட்ரஸ்டிங் ஸ்டோரிஸ் இருக்கு. பாட்டுக்கு அப்புறம் நாம டிஸ்கஸ் பண்ணலாம். இது அஹல்ய எஃப்எம் 90.4 and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ആൽവാർപേട്ട ഒരു ഫിലിം സെറ്റാ നെനച്ച് സതി ലീലാവതി ജസ്റ്റ് എം ജി ആറോട് ഒരു ഫേസ്റ്റ് ഫിലിം അപ്പിയറൻസിന് മറ്റും പാകക്കൂടാതെ അത് തമിഴ് സിനിമ ടെക്നോളജി ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ചേഞ്ച് ആഗ്രഹ ഒരു ഇൻട്രസ്റ്റിംഗ് പീരിയഡോടെ പാർട്ട്. ഫിലിമ് ഡയറക്ട് പണ്ടത് അമേരിക്കൻ ഫിലിം മേക്കർ എലിസ് ആർ ഡങ്കൻ. ഹി ഹാഡ് സ്റ്റഡീഡ് ഫിലിം മേക്കിംഗ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കെയിം ടു മദ്രാസ്. ആൻഡ് എന്നാച്ച് ഏർലി തമിഴ് സിനിമയിലെ സ്റ്റേജ് ആക്ടിംഗ് ഇൻഫ്ലുവൻസ് ரொம்ப സ്ട്രോങ് ആയിരുന്ന ടൈമില് ക്യാമറക്ക് സ്യൂട്ടബിൾ ആണ് മോർ നാച്ചുറൽ പെർഫോമൻസ് ഇൻട്രൊഡ്യൂസ് പണ ട്രൈ പണാറ്. ആക്ടർ ക്യാമറ മുന്നാടി ഫ്രീസ് ആഗ്രഹ മൊമെന്റ്സ് കൂടെ ഇരുന്നത്. സോങ്സ് പ്രീ റെക്കോർഡ് പണ ഫെസിലിറ്റീസ് ഇല്ലാത്ത പീരീഡ്. സോ ആക്ടർ സെറ്റ്ല ലൈവാ പാടണോ musicians nearby set panni accompaniment kudupanga camera movement itself difficult ah irukum ipdi pala limitations irundha time la dhaan Alvarpet la irundha Veil picture studio la Sati Leelavathi shoot aachu. So today nama cinema ku shooting spot na nama think pannumbodhu Alvarpet already or early film production space ah irundhathu. So nare interesting stories ana paattukku appuram da kekka mudiyo. Idu Ahalya FM and this is RG Hira with you. Idu nammaleeram sanja.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ആൽവാർപേട്ടോട് സിനിമ സ്റ്റോറിയിലെ ഒരു പവർഫുൾ ഫീമെയിൽ വോയിസ് മിസ് പണ മുടിയാത്. ദിസ് ഇസ് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ദാറ്റ് ഇസ് കെ ബി സുന്ദരാംബാൽ, ഏർലി 20th സെഞ്ചുറി തമിഴ് സ്റ്റേജോട മോസ്റ്റ് ഫേമസ് പെർഫോമേഴ്സിലെ ഒരുവർ. ഹെർ വോയിസ് അവ്വളോ പവർഫുള്ളാ ഇരിക്കും, മൈക്ക് ഇല്ലാമലേ ரொம்ப ഡിസ്റ്റൻസുക്ക് കേക്കുന്നു പീപ്പിൾ ഡിസ്ക്രൈബ് പണിയിരിക്കാങ്ക. അന്ത പീരിയഡില ഗ്രാമഫോൺ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റില ഹയസ്റ്റ് പെയ്ഡ് പെർഫോമേഴ്സിലെ ഒരുവർ നമ്മ കെ ബി സുന്ദരാംബാൽ താ. ലേറ്റസ്റ്റ് സിനിമയില നന്ദനാർ, അവയ്യാർ, എസ്പെഷ്യലി അവയ്യാർ തമിഴ് സിനിമ ഹിസ്റ്ററിയിലെ ഐക്കോണിക് റോൾ. ആൻഡ് ഗസ് വാട്ട്, കെ ബി സുന്ദരാംബാൽ ലിവ്ഡ് ഓൺ മുറേസ് ഗേറ്റ് റോഡ് ഇൻ ആൽവാർപേട്ട് അൺടിൽ ഹെർ ഡെത്ത് ഇൻ 1980. സോ നമ്മ ആൽവാർപേട്ട് സ്ട്രീറ്റിൽ നടക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് നെയിമുക്ക് പിന്നാടി ഒരു കളക്ടർ ഇരിക്കലാം, ഒരു ബിൽഡിംഗ് ബിഹൈൻഡ് ഒരു പോയിട്ട് ഇരിക്കലാം, ഒരു ഹൗസ് ബിഹൈൻഡ് എ ലെജൻഡറി ആക്ട്രസ് ഇരിക്കലാം. സോ സ്ട്രീറ്റ് ഇറ്റ്സെൽഫ് ബിക്കംസ് എ സിനിമ ആർച്ചീവ്. അതേതാണ് ആൽവാർപേട്ട്. അതോടെ നമ്മ കമൽ ഹാസനോട് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ അന്ത ഓഫീസ് വന്ന് ആൽവാർപേട്ടിലെ തന്നെ ഇരിക്കു. സോ അന്ത ജേർണിയെ പാത്തീങ്ളാ, ഇവ്ലോ സ്റ്റോറീസ് ഇരുന്നിരിക്കും. ഇത് അഹലി എഫ് എം 90.4. അടുത്ത പാട്ടുക്കു അപ്പുറം നാം ഇന്നും ഡിസ്കസ് പണലാം. ഇത് ആർ ജി ഹീര ഓൺ നമ്മ നേരം. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM. വെൽക്കം ബാക്ക്. ഇത് അഹലി FM 90.4. 1935 സിനിമ ഇപ്പോൾ മാതിരി ഇല്ല. സ്റ്റാർസ്ക്ക് ക്രോസ് ലാക്സിന് സാലറി പേസുകിറ കാലമേ ഇല്ല. അപ്പോൾ ഒരു ഹീറോയിനുക്ക് 1 lakh റുപ്പീസ്നാ അത് രൂപ പെരിയ വിഷയം ഇല്ല. ഇത് അഹലി FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. അന്ത കാലത്തിലെ കെ ബി സുന്ദര അംബാൽ ഓൾറെഡി സ്റ്റേജിൽ ഒരു സൂപ്പർ സ്റ്റാർ. അവര് സിനിമാക്ക് കൊണ്ടുവര രൂപ ട്രൈ പണാറ്. ആനാ സുന്ദര അംബാൽക്ക് സിനിമാല നടിക്ക ഇൻട്രസ്റ്റേ ഇല്ല. അപ്പൊ അവങ്ക സുന്ന എമൗണ്ട് താ ഇന്ത സ്റ്റോറിയോട ഹൈലൈറ്റ്. 1 lakh റുപ്പീസ് കൊടുത്താ നടിക്കണേ സാങ്ക. അവങ്ക നെനച്ചത് ഇവ്ലോ പെരിയ എമൗണ്ട് എന്നാ പ്രൊഡ്യൂസർ പിൻവാങ്ങിടുവാങ്കതാ. ആനാ പ്രൊഡ്യൂസർ സൊന്നാറ് ശരി. 1935 ഭക്ത നന്ദനാർ പടത്തില് കെ ബി സുന്ദര അംബാൽ നടിക്ക ഒപ്പുകിട്ടാങ്ക. സാലറി 1 lakh റുപ്പീസ്. അതും ഹീറോയിനാ മറ്റും ഇല്ല, നന്ദനാർന്ന് ഒരു മെയിൽ ക്യാരക്ടറാവ അവങ്ക നടിച്ചാങ്ക. അന്ത പടത്തിൽ അവരോട് കോ സ്റ്റാറാ ഇരുന്ന ലെജൻഡറി കർണാട്ടിക് മ്യൂസിഷ്യൻ മഹാരാജപുരം വിശ്വനാഥായിരുക്ക് കിടച്ച റെമ്യൂണറേഷൻ വന്ന് 3000 ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഉള്ളത്. സുന്ദര അംബാൽക്ക് 1 lakh. അപ്പൊ ഇമാജിൻ പണുങ്ക, ഒരു ആർട്ടിസ്റ്റ് സിനിമാക്ക് വരാമായിരിക്കണോന്ന് നെനച്ച സൊന്ന എമൗണ്ട് സിനിമാ ഹിസ്റ്ററിയിൽ ഒരു റെക്കോർഡ് സാലറിയെ മാറിച്ചു. അന്ത കെ ബി സുന്ദരാമ്പാൽ ലേറ്റർ ആൽവാർപേട്ടില് മൊറേസ് ഗേറ്റ് റോഡില് വസിച്ചിരുന്നാങ്ക. സോ ആൽവാർപേട്ടോട സിനിമാ ഹിസ്റ്ററിയിൽ ഒരു സ്ട്രീറ്റില് വാഴ്ന്ന ഒരു ലെജൻഡറി ആർട്ടിസ്റ്റ് തമിഴ് സിനിമാ ഹിസ്റ്ററിയില് 1 lakh റെക്കോർഡും ക്രിയേറ്റ് പണിയിരുക്കാങ്ക. ഇന്ന മാതിരി നിറയെ വിഷയങ്ങൾ ഇരുക്ക് ആൽവാർപേട്ടില് പേസലാം. പാട്ടുക്കപ്പുറം ഇത് അഹലി FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: സ്റ്റോറി ഓഫ് ലൈഫ്.
9: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
10: നമ്മളൊക്കെ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളോടെ കരിയറിലേക്ക് കാൽവെക്കുമ്പോൾ മനസ്സിൽ വലിയ വലിയ ആദർശങ്ങളും വ്യക്തമായ ചില നിലപാടുകളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പണയം വെക്കില്ല, എൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ, എന്നെ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കണം, അർഹിക്കുന്ന ബഹുമാനം എനിക്ക് കിട്ടണം എന്നുള്ള ചില പിടിവാശികളൊക്കെ നമുക്കുണ്ടാവും അല്ലേ. പിടിവാശികളല്ല, അതൊക്കെ നമ്മുടെ റൈറ്റ് തന്നെയാണ്, അവകാശം തന്നെയാണ്. പക്ഷേ ഒരു കോർപ്പറേറ്റ് വേൾഡിലേക്ക് കടക്കുമ്പോൾ, ഒരു പ്രൊഫഷണൽ വേൾഡിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും ആയിരിക്കില്ല. അവിടെ നമ്മുടെ ഈഗോയും വലിയ വലിയ ആദർശങ്ങളും മാത്രം മുറുകെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പലപ്പോഴും നമ്മളേക്കാൾ കഴിവ് കുറഞ്ഞവർ അവസരത്തിനൊത്ത് വഴങ്ങിക്കൊടുത്ത് ആവശ്യത്തിന് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നമ്മളേക്കാൾ ഉയരങ്ങളിലേക്ക് വേഗത്തിൽ കയറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ നിരാശയൊക്കെ തോന്നാറുണ്ട്. ഒരു കാര്യം പറഞ്ഞിരട്ടെ, നമ്മുടെയൊക്കെ കരിയറിൻ്റെ തുടക്ക സമയത്ത് പലപ്പോഴും നമുക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അനാവശ്യമായിട്ടുള്ള ഈഗോയും ആദർശങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ആ സമയത്ത് അനാവശ്യമായ സെൽഫ് റെസ്പെക്റ്റും പിടിവാശികളും മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല എന്ന് മാത്രമല്ല, നമ്മളേക്കാൾ കഴിവില്ലാത്തവർ നമ്മുടെ മുന്നിലൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. അത് ഈ ഒരു ലോകത്തെ ഒരു വലിയൊരു സത്യമാണത്, മനസ്സിലായോ? ജീവിതത്തിൽ ഒരു വൃക്ഷം വളർന്നു വലുതാകണമെങ്കിൽ അതിൻ്റെ വേരുകൾ ആരും കാണാതെ മണ്ണിനടിയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതുണ്ട്. തുടക്കത്തിൽ ലഭിക്കുന്ന ചെറിയ ജോലികൾ ചെയ്യാനും മുതിർന്നവരുടെ വിമർശനങ്ങൾ കേൾക്കാനും ആ സമയത്ത് നമ്മുടെ ഈഗോ മാറ്റിവെച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമ്മൾ റെഡിയാവണം. അത് നമ്മുടെ ആത്മാഭിമാനം കളഞ്ഞു കുളിക്കലൊന്നുമല്ല, മറിച്ച് നാളെ വളരാനായിട്ട് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ കാത്തിരിപ്പിലാണ്, ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് ആണ്. കരിയറിലെ അനാവശ്യമായ പിടിവാശികളും ആത്മബലി കഴിക്കലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ കഴിവുള്ളവരായിരിക്കാം, പക്ഷെ ആ കഴിവ് തെളിയിക്കാനുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നത് വരെ നമ്മൾ പ്രായോഗിക ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചേ മതിയാവും. വെള്ളത്തിനനുസരിച്ച് വഞ്ചി ഓടിക്കാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പോലെയാണിത്. നിങ്ങളുടെ അടിത്തറ ശക്തമാകുന്നത് വരെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. ഒരിക്കൽ നിങ്ങൾ കഴിവ് തെളിയിച്ച് ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആദർശങ്ങളും നിലപാടുകളും അനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വളർച്ചയുടെ ആദ്യ പടവുകളിൽ വെറുതെ ആദർശങ്ങൾ പറഞ്ഞ് അവസരങ്ങൾ കളഞ്ഞു കുളിക്കരുത്. കഠിനാധ്വാനത്തിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുമുള്ള വഴക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മറ്റുള്ളവർ നിങ്ങളേക്കാൾ മുന്നിൽ കയറി പോകുന്നത് കണ്ടിട്ട് തളരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ തന്നെ പ്രാപ്തനാക്കുക. ആവശ്യമായ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും, അതിപ്പോൾ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും. അങ്ങനെ നമുക്ക് അനുഭവ സമ്പത്ത് നേടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒടുവിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കപ്പെടുന്നത്. അനാവശ്യമായ പിടിവാശികളൊക്കെ മാറ്റണം. ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്, നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എല്ലാവരെയും മാറ്റാനൊന്നും നമുക്ക് സാധിക്കില്ല. സോ ചിലപ്പോഴൊക്കെ സംടൈംസ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, നമ്മളൊന്ന് കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇല്ല, ആ ഒരു ഉയർച്ച എനിക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പുറകിലുള്ളവർ, നിങ്ങളെക്കാളും വളരെ കഴിവ് കുറഞ്ഞ ആളുകൾ മുന്നിലേക്ക് പോകും. നിങ്ങളെവിടെ എത്താതെ പോകും. ഈ മോളിവുഡ് ടൈംസ് എന്നൊരു സിനിമയുണ്ട് നസ്ലൻ്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറെക്കുറെ സമാനമായിട്ടുള്ള അനുഭവമാണ് അതിൽ നായകനും സംഭവിക്കുന്നത്. നായകന് ചില പിടിവാശികളുണ്ടായിരുന്നു. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും, മനുഷ്യന്മാരിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നായകൻ ഇന്ന് ലോകമറിയേണ്ട ഒരു ആളായി മാറിയേന്. പക്ഷെ എങ്ങും എങ്ങും എത്താതെ അങ്ങ് പോകും. അപ്പം അതുപോലൊരു ലൈഫ് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വിൻ ചെയ്തേ പറ്റുള്ളൂ, ജയിച്ചേ പറ്റുള്ളൂ. സോ കരിയറിൻ്റെ തുടക്കകാലത്തിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും, അധികം വേർക്കേണ്ടി വരും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ദിവസവും ഒരുപാട് ചർച്ചകളിലും വാദപ്രതിവാദങ്ങളിലും സോഷ്യൽ മീഡിയ തർക്കങ്ങളിലുമൊക്കെ പങ്കാളികളാവുന്നവരാണ്, അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ പോയി കുറേ അങ്ങ് ചീത്ത പറയും, അല്ലേ? വിമർശിക്കും, കുറ്റം പറയും, അല്ലേ? എന്തോരം നെഗറ്റീവ് കമൻസാണ് ഓരോ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്താ അതിൻ്റെ ആവശ്യം, അല്ലേ? ചോദിച്ചിട്ടുണ്ടോ? ചില വിഷയം കേൾക്കുന്ന സമയത്ത് അപ്പം തന്നെ ചാടിക്കയറി അങ്ങ് അഭിപ്രായം പറയും ചില ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ വലിയൊരു ഉപദേശം നൽകുക എന്നത് നമ്മളിൽ പലരുടെയും സ്വാഭാവികമായിട്ടുള്ള രീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണ്, ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് നമ്മൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്? എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയാനായിട്ട് നിൽക്കുന്നത് പലപ്പോഴും നമ്മെ വലിയ അപകടങ്ങളിലാണ് എത്തിക്കാറുള്ളത്, ശരിയല്ലേ? നമുക്ക് പൂർണ്ണമായി അറിവില്ലാത്ത കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം പോലും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ നടത്തുന്ന അനാവശ്യമായ ഒരു ചെറിയ പ്രതികരണം പോലും പതുക്കെ വലിയൊരു വിവാദമായി മാറും. അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സുഖകരമായ ജീവിതത്തെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കുക, എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാനും നിൽക്കണ്ട, ചിലയിടങ്ങളിലും ഇണ്ടാതിരിക്കുക, തികഞ്ഞ മൗനം പാലിക്കുക. കാരണം നിങ്ങൾ ചിന്തിക്കാതെ എടുക്കുന്ന അനാവശ്യമായ ഒരൊറ്റ പ്രതികരണം മതിയെന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വലിയൊരു തലവേദനയായിട്ട് മാറാം. ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്നവർ ചെറിയൊരു വാക്കിലെ പിഴവ് കൊണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇടത്ത് നടത്തിയ ഒരു കമൻറ്റ് കൊണ്ട് വലിയ പ്രതിസന്ധികളിലേക്ക് വീണുപോയ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? ശരിയല്ലേ? നല്ല വ്യക്തിയായിരിക്കും, പക്ഷെ ഒരു ചെറിയൊരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്തു, ഒരു കുഞ്ഞ് കമൻ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വാചകം പറഞ്ഞു, ആ വാചകത്തിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവരെ ക്രൂശിക്കും, അല്ലേ? അതുകൊണ്ട് ചിലയിടങ്ങളിൽ നമ്മുടെ മൗനമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ഈഗോകൾ കാണിക്കാതെ വിവേകത്തോടെ പെരുമാറാനായിട്ട് പഠിക്കുക. ചോദിക്കാത്ത ഇടങ്ങളിൽ അഭിപ്രായം പറയാനായിട്ട് പോവാതിരിക്കുക. ആളുകൾ സംസാരിക്കുമ്പോൾ തികഞ്ഞ ശാന്തതയോടെ കേൾക്കുക. പ്രതികരിക്കേണ്ട വളരെ എമർജൻസി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം മിതമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ആ ഒരു സ്വയം നിയന്ത്രണമാണ് വലിയ വഴക്കുകളിൽ നിന്നും പ്രൊഫഷണൽ തകർച്ചകളിൽ നിന്നും നിങ്ങളെ സേഫാക്കി വയ്ക്കുന്നത്. പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്ന കാര്യം എപ്പോഴും ഓർക്കണം. അനാവശ്യമായിട്ട് പ്രതികരിച്ച് നിങ്ങളുടെ എനർജിയും സമാധാനവും എന്തിനാണ് കളയുന്നത്? വിവേകത്തോടെയുള്ള മൗനം നിങ്ങൾക്ക് നൽകാത്ത ഒരു പക്വതയും അനാവശ്യമായ സംസാരം കൊണ്ട് ലഭിക്കില്ല. ആ ഒരു ആത്മനിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു സുരക്ഷിതത്വവും ശാന്തതയും നൽകുമെന്ന് ഉറപ്പാണ്. സോ അനാവശ്യ തർക്കങ്ങൾ, അനാവശ്യ സംസാരിക്കലുകൾ, അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കാം. ആവശ്യമുള്ളിടത്ത് മനോഹരമായിട്ട് സംസാരിക്കാം. ആവശ്യമില്ലാത്തിടത്ത് മൗനമായിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൂന്നാലഞ്ച് ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് ഒരാളെ കുറ്റം പറയായിരിക്കും. നിങ്ങൾക്കും വേണമെങ്കിൽ കുറ്റം പറയാം, അല്ലേ? ആ ഒരു വ്യക്തിയെ, അവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറ്റം പറയാം. നിങ്ങളൊന്നും ഇണ്ടാതെ അത് കേട്ടങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഈ മൂന്നാലഞ്ച് പേര് കുറച്ചധികം കുറ്റം ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് മാത്രം പറയുന്നു, ഒരു കാര്യം മാത്രം പറയുന്നു. ചിലപ്പോൾ ഇതിലേതെങ്കിലും ആള് ആ വ്യക്തിയോട് ഈ നാലഞ്ച് പേര് പറഞ്ഞ എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടായിരിക്കും അവരോട് പറയുക, മനസ്സിലായില്ലേ? ശരിക്കും നമ്മളതിൽ തെറ്റുകാരനെ ആയിരിക്കില്ല, ജസ്റ്റ് ഒരു കമൻറ്റേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അല്ലേ? നമ്മളായിരിക്കും അതിൽ പ്രധാന പ്രതി. അത് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സമാധാനക്കേട് തരും. സോ അനാവശ്യ സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടു പഠിച്ച വലിയൊരു പാഠമുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക, കരുണയുള്ളവരായിരിക്കുക എന്നൊക്കെ. കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കോ ഒരു ആവശ്യം വരുമ്പോൾ തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വലിയൊരു നന്മ തന്നെയാണ്. ആ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട് അല്ലേ. നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ, ആ നന്മ ജീവിതകാലം മുഴുവൻ ഓർത്ത് വെച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു ആവേശത്തിൽ നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധമുണ്ട്. നമ്മുടെ സ്വന്തം സാമ്പത്തിക ഭദ്രതയോ കരിയറോ കുടുംബത്തിൻ്റെ സമാധാനമോ പോലും പണയം വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് നിൽക്കും, വാറന്റ് നിൽക്കും അല്ലേ. വലിയ തുകകൾ കടം വാങ്ങിക്കൊടുക്കാനും ഒക്കെ ചാടിപ്പുറപ്പെടും. ഒടുവിൽ ആ സഹായം കൈപ്പറ്റിയവർ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകും അല്ലേ. പക്ഷെ അവർ വരുത്തി വെച്ച ബാധ്യതകളും വിനകളും കാരണം നമ്മൾ വലിയൊരു പടുകുഴിയിൽ അങ്ങ് വീണു പോകും, ശരിയല്ലേ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഒരാൾക്കും ഒരു തരത്തിലുമുള്ള സഹായവും ചെയ്തു കൊടുക്കരുത്. കാരണം നിങ്ങൾ കാരണം അവർ രക്ഷപ്പെട്ടു പോകും, പക്ഷേ നിങ്ങൾ വലിയൊരു പടുകുഴിയിലാകും ചെന്ന് വീഴുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന് ആദ്യ പരിഗണന കൊടുക്കുക. എന്നിട്ട് മതി സഹായമൊക്കെ. ആ സഹായം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്ന് ഒന്ന് ഓർത്തെടുക്കുക. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെ ആ സഹായത്തിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലേ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം ഓക്സിജൻ മാസ്ക് എടുത്ത് ധരിക്കണം അല്ലേ. അതിനുശേഷം മാത്രം തൊട്ടടുത്തുള്ളവരെ സഹായിക്കുക എന്നതാണ് അധികൃതർ പറയാറുള്ളത് അല്ലേ, വിമാനത്തിലെ സ്റ്റാഫ് പറയാറുള്ളത്. കാരണം നിങ്ങൾ സുരക്ഷിതനായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം ജീവിതം തകർത്ത് നടത്തുന്ന സഹായം അതൊരു ഉദാര മനസ്കതയായിട്ട് കാണാൻ പറ്റില്ല, മറിച്ച് അത് തികഞ്ഞൊരു വിഡ്ഢിത്തമാണ്. കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഈ ഒരു അതിർവരമ്പ് നമ്മൾ നിശ്ചയിക്കണം. നോ എന്ന് പറയാനായിട്ട് നമ്മൾ ശീലിക്കണം. നിങ്ങൾ കടക്കണിയിലാകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ തകരുമ്പോഴോ ഇന്ന് നിങ്ങളിൽ നിന്ന് ഒരു സഹായം സ്വീകരിച്ചവരാരും നിങ്ങളുടെ രക്ഷയ്ക്കെത്തില്ല, അത് ഉറപ്പാണ്. നിങ്ങളുടെ ഊർജവും അധ്വാനവും ആദ്യം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കുമായിട്ട് ഉപയോഗിക്കുക. സ്വന്തം കാലിൽ ശക്തമായി ഉറച്ചു നിന്ന ശേഷം മാത്രം മറ്റുള്ളവർക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടുക. അനാവശ്യമായിട്ടുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങുകൾക്ക് വഴങ്ങി സ്വന്തം ജീവിതം പണയം വെക്കരുത്. എനിക്ക് സാധിക്കില്ല എന്ന് ഉറക്ക പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. സ്വന്തം സ്വപ്നങ്ങൾക്കും നിലനിൽപ്പിനും ഒന്നാം സ്ഥാനം എപ്പോഴും കൊടുക്കണം. ആ ഒരു വിവേകം നിങ്ങളുടെ ജീവിതത്തെ വലിയ സാമ്പത്തിക മാനസിക തകർച്ചകളിൽ നിന്ന് കാത്തുരക്ഷിക്കും. അനാവശ്യമായ ആത്മബലികളും ധർമ്മസങ്കടങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. സ്വന്തം ജീവിതത്തിൻ്റെ സേഫ്റ്റിക്ക് മുൻഗണന നൽകി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് സഹായങ്ങൾ ചെയ്യുക. മനസ്സിലായോ? ഒരു സഹായം ഒരിക്കലും നാളെ നമുക്ക് ഉപദ്രവമായിട്ട് മാറാൻ പാടില്ല.

0: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഒരു പാട്ട് കേൾക്കുമ്പോ എങ്ങനെയായിരിക്കും ഈ വരികൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന എഴുത്തുകാരുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ അത്തരമൊരു മാജിക് സൃഷ്ടിച്ച കലാകാരനാണ് ഗിരീഷ് പുത്തഞ്ചേരി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. പ്രണയമായാലും സങ്കടമായാലും അദ്ദേഹത്തിന്റെ വരികൾക്കൊരു പ്രത്യേക വാംത്ത് ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ അത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ കഥ മാത്രമല്ല, നമ്മുടെ തന്നെ കഥ പോലെ നമുക്ക് തോന്നും. കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവനാണ്. നിരന്തരം വേദനിച്ചാൽ മാത്രമേ ഏറ്റവും മനോഹരമായ ക്രിയേഷനുകൾ ഉണ്ടാകൂ എന്ന് പറയുന്ന ഒരു കലാകാരൻ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പല ട്യൂണുകൾക്കും അത്രയും തന്നെ മനോഹരമായ വരികൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ഈ പാട്ട് എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കും എന്നെനിക്കറിയില്ല. സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയിൽ KJ യേശുദാസ് പാടി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ആ ഗാനം നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര, ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു.

ചില പാട്ടിലെ വരികൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ വിട്ടുപോകില്ല. നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെയോ ആ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ട് വടക്കും നാഥൻ എന്ന സിനിമയിലെ കളഭം തരാം. വല്ലാത്തൊരു പ്രതീക്ഷയുള്ള ഒരു പാട്ടാണത്. ഭഗവാന് കൊടുക്കാൻ കളഭവും എന്റെ മനസ്സും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഭക്തയുടെ മനസ്സിൽ നിന്ന് എഴുതിയിട്ടുള്ള വരികൾ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള വരികളാണത്. ആ സിനിമയിലെ ഏറ്റവും ആപ്റ്റായ ഒരു ഗാനം എന്ന് പറയണം. ആൻഡ് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, KS ചിത്ര തന്നെയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രവീന്ദ്രൻ കമ്പോസ് ചെയ്ത് വടക്കുനാഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രപാടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 RJ ഹീര, ഗിരീഷ് പുത്തഞ്ചേരി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൻഡ്.

അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും നമ്മളിൽ ജീവിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ ഗിരീഷ് പുത്തഞ്ചേരിയും എം ജയചന്ദ്രനും തമ്മിൽ ഒരു വല്ലാത്തൊരു കോംബോ എപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനോട് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞിട്ടുള്ളത് തോന്നലുണ്ടാകാൻ തോന്നിയണമേ എന്ന് പ്രാർത്ഥിക്കാനാണ്. നല്ല ക്രിയേഷൻസ് ഉണ്ടാവാൻ, മഹത്തായ ക്രിയേഷൻസ് ഉണ്ടാകാനുള്ള തോന്നലുകൾ തോന്നിപ്പിക്കണമേ, അല്ലെങ്കിൽ തോന്നേണമേ, അങ്ങനെ ഒരു തോന്നലിൽ നിന്ന് ഒരുപാട് നല്ല ക്രിയേഷൻസ് ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടുകെട്ടിലുണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിൽ പറയുന്ന ഏറ്റവും മനോഹരമായൊരു ഗാനമാണ് മാടമ്പി എന്ന സിനിമയിലെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന ഗാനം. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്താണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പെയിൻ നമുക്ക് ആ പാട്ടിൽ ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ ആ വേദനയോട് ചേർന്ന് നിൽക്കുന്ന വരികൾ എഴുതുക എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത പല ഏടുകളായിരുന്നു ഓരോ വാക്കുകളും. തേടി നടന്നൊരു ജപസന്ധ്യ എന്നൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ വളരെ ആഴത്തിൽ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയ ഒരു മകന്റെ വേദന ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുക എന്ന ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ച ഒരു ഗാനരചയിതാവാണ് ഗിരീഷ് പുത്തഞ്ചേരി. ആ വാക്കുകൾക്ക് പകരം നമുക്കൊരു വാക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം പാട്ടുകളുടെ ഒരു ഒരു ആത്മാവ് എന്ന് പറയുന്നത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് യേശുദാസ് പാടി മാടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ. ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

കമൽ എന്ന സംഗീത സംവിധായകൻ ഇതുവരെ എന്നെ പാട്ടെഴുതാൻ വിളിച്ചിട്ടില്ല എന്ന് പലപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി പറയുകയുണ്ടായി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കമൽ ഒരു ദിവസം ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിക്കുകയാണ്, മദ്രാസിലേക്ക് വരണം, ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതണം എന്നുള്ളത്. എന്നാൽ ആ സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയിൽ ഗിരീഷ് പുത്തഞ്ചേരി ചോദിച്ചു, എന്നെ കളിയാക്കുവാണോ, ശരിക്കും പാട്ടെഴുതാൻ തന്നെയാണോ വിളിക്കുന്നത്? ചിലപ്പോ ഒന്നോ രണ്ടോ പാട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പോന്നു. പക്ഷെ ആ സിനിമയിൽ 5 പാട്ടുകളും എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തയ്യാറാക്കുന്ന ചിത്രമാണ് ഈ പുഴയും കടന്നു എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായ 5 പാട്ടുകൾ ചെയ്യുക എന്ന ദൗത്യം കുറച്ചധികം വലിയൊരു ചലഞ്ചായിട്ട് തന്നെയാണ് ഗിരീഷ് പുത്തഞ്ചേരി എടുത്തത്. അങ്ങനെ ആ സിനിമയിലെ ആദ്യത്തെ ഗാനം ടൈറ്റിൽ സോങ് തന്നെ കമ്പോസ് ചെയ്യണം എന്നായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആഗ്രഹം. ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു. യാദൃശ്ചികം എന്നോണം ജോൺസൺ മാഷ് കമ്പോസ് ചെയ്തതും സിനിമയിലെ ആദ്യത്തെ പാട്ട് തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷത്തോടുകൂടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതാൻ തുടങ്ങി. കമലിനെ ഇംപ്രസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് തവണ മാറ്റിയും വെട്ടിയും ഒക്കെ വരികൾ എഴുതുകയും അദ്ദേഹത്തിന്റെ ചുറ്റും ഒരുപാട് കടലാസുകൾ ഇങ്ങനെ വലിച്ചു കീറി എറിഞ്ഞിരിക്കുന്നതൊക്കെയാണ് കമൽ കാണുന്നത്. അങ്ങനെ കമൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന ഓരോ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും ആദ്യത്തെ വരി ദേവകന്യക എന്ന വാക്കിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കമൽ എന്ന സംവിധായകനെ തൃപ്തിപ്പെടുത്തണം എന്ന് വാശിയുള്ളത് കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ദേവകന്യക എന്ന വാക്കിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ കമല് പാട്ട് കാണുന്നു, വരികൾ കാണുന്നു, പക്ഷേ ഇഷ്ടപ്പെടാൻ സാധ്യതയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി ക്ഷമയൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ഇത് മാറ്റാൻ സാധിക്കുന്നില്ല, ദേവകന്യക എന്നുള്ള വാക്ക് മാത്രമാണ് വരുന്നത്, എനിക്കിതാണ് പറ്റുന്നത് എന്നൊക്കെ പറയുമ്പോൾ കമൽ വളരെ സന്തോഷത്തോടുകൂടി പറയാണ്, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഈ വരികളും ഈ പാട്ടും തന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയുകയും അങ്ങനെ ആദ്യത്തെ പാട്ടും ആദ്യത്തെ വരികളും ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൃപ്തിയില്ലാതെ പിന്നെയും പിന്നെയും എഴുതിക്കൊണ്ടിരുന്ന ആ വരികളാണ് അവസാനം നമ്മൾ ഇന്ന് കേൾക്കുന്ന ദേവകന്യക എന്ന പാട്ടിലൂടെ നമ്മളൊരു ടൈറ്റിൽ സോങ് ആയിട്ട് കേൾക്കുന്നത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഈ പുഴയും കടന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി ജോൺസൺ കമ്പോസ് ചെയ്ത് കെ ജെ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാമപ്രസാദ് എന്ന സംഗീത സംവിധായകന് ഒരേ കടൽ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഗാനരചയിതാവിന്റെ പേര് മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടില്ല. അന്നും ഇന്നും അത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഒറ്റ പേരായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുകയാണ്. അകലെ എന്ന സിനിമയ്ക്ക് ശേഷം ശ്യാമപ്രസാദും ഗിരീഷ് പുത്തഞ്ചേരിയും ഒന്നിക്കുന്ന സിനിമയാണ് ഒരേ കടൽ. എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നാലും അതൊന്നും വകവയ്ക്കാതെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതാൻ ആരംഭിക്കുന്നു. ഈ പ്രേമത്തിന്റെയും വിരഹത്തിന്റെയും ഒരു ഡീപ്പ് എക്സ്പ്ലോറേഷൻസ് ഉള്ള ഒരു സിനിമയാണ് ഒരേ കടൽ എന്ന് പറയുന്നത്. സിനിമ കണ്ടവർക്ക് തീർച്ചയായിട്ടും അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മൂഡിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഈ പാട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ എന്നൊരു ലിമിറ്റേഷൻ ഉള്ള ഒരു പാട്ടും പശ്ചാത്തലവുമാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് വാക്കുകൾ കൊണ്ട് വരികൾ എഴുതുക എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ഏറ്റവും ഭംഗിയായി തന്നെ ഗിരീഷ് പുത്തഞ്ചേരി നിർവഹിച്ചു. പ്രണയസന്ധ്യ എന്ന ഗാനം അത്രമേൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ബോംബെ ജയശ്രീയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്തും ഗിരീഷ് പുത്തഞ്ചേരി അവിടെ ഉണ്ടായിരുന്നു. വാക്കുകളെ പറ്റി പറഞ്ഞു കൊടുക്കാനും പ്രൊനൗൺസിയേഷൻ ശരിയാക്കാനും ഒക്കെ അത്രയും ഇൻവോൾവ് ആയിട്ടൊരു മ്യൂസിക്കൽ ജേണിയിൽ ഇരിക്കുന്ന ഒരു ലിറിസിസ്റ്റ് കൂടിയാണ്. അത്രമാത്രം സിൻസിയാരിറ്റിയുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അതുകൊണ്ട് തന്നെയാണ് അതേ സിൻസിയാരിറ്റിയോടുകൂടി ആളുകൾ ഇന്നും കേൾക്കുന്നത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരേ കടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഔസേപ്പ് അച്ഛൻ കമ്പോസ് ചെയ്ത് ബോംബെ ജയശ്രീ പാടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

വളരെ ലളിതമായ വാക്കുകളിലൂടെ വലിയ വികാരങ്ങളെ പറയാനുള്ള ഒരു കഴിവ് തന്നെയാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിന് വ്യത്യസ്തനാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത് RG ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ നമ്മൾ ഓർക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും മനോഹരമായ വരികൾ എഴുതാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നല്ല സിറ്റുവേഷനുകളാണ് എന്നാണ് പറയുന്നത്. ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല സിറ്റുവേഷനുകളിൽ നിന്നാണ് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത്. അതൊരു ആവശ്യകതയാണ്, ഒരു സിനിമയുടെ ആവശ്യകത. ആ സിനിമയിലൂടെ ആ ഇമോഷൻസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലമായിട്ടാണ് പലപ്പോഴും പാട്ടുകളും വരികളും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവും ജീവിതാനുഭവങ്ങളുടെ ഒരു പകർച്ചയൊക്കെ ആയിട്ടാണ് ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലെ എന്ന ഗാനം പിറവിയെടുക്കുന്നത്. ഇന്നും കേൾക്കുമ്പോൾ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില ഗാനങ്ങൾ, ആ ഗാനങ്ങളുടെ കൂട്ടത്തിൽ എന്നും ഈ പാട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജീവിതാനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ കൂടുതൽ ആഴമുള്ളവനാക്കുന്നത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗിരീഷ് പുത്തഞ്ചേരി. ആ പാട്ടിലെ ഓരോ വരികളും ആ ജീവിതാനുഭവങ്ങളുടെ ഒരു പകർച്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്റെ മനസ്സുകളെ തൊടുന്ന ഓരോ പാട്ടും ഓരോ വരികളും സ്വന്തം ജീവിതത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഗാനരചയിതാവിന്റെ മികവ് തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. MJ ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ബാലേട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി KJ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: നീലശൈലങ്ങൾ നീർത്ത മഞ്ഞാലി നിന്നെ മൂടുന്നുവോ.
1: എത്ര മനോഹരമായിട്ടുള്ള ഒരു വരിയാണല്ലേ അത്. രാവണപ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത ഈ പാട്ടിനെ പറ്റി നമുക്ക് സംസാരിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പ്രണയത്തിനും വിരഹത്തിനും ഓർമ്മകൾക്കും ഒരുപാട് മനോഹരമായ വാക്കുകൾ തന്നിട്ടുള്ള കവിയും ഗാനരചയിതാവും ഒക്കെയാണ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ട്രിക് ഗിറ്റാറിലാണ് സുരേഷ് പീറ്റേഴ്സ് എന്ന മലയാളം അറിയാത്ത ഒരു തമിഴ് സംഗീത സംവിധായകൻ ഈ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഇലക്ട്രിക് ഗിറ്റാറിൽ കേട്ടിട്ട് അതിന് പകരമായി നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ എന്ന് എഴുതണമെങ്കിൽ അതൊരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നമ്മൾ ഒരു പ്രതിഭയായി പറയുന്നത്. കാരണം സംഗീതത്തോട് എന്നും വളരെയേറെ ആദരവ് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതൊക്കെ എഴുതാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പൂർവികർക്ക് നൽകുന്ന സംഗീതത്തിന് നൽകുന്ന ആ ആദരവ് സംഗീതം എന്നോട് തിരിച്ചു കാണിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു ഗാനരചയിതാവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും അത്രയും മനോഹരമായി തന്നെ നിലനിൽക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എത്ര തവണ ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്ന്. എത്ര തവണ കേട്ടാലും അതിന്റെ ഭംഗി ഇനിയും അറിയാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടാണ്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാവണപ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി സുരേഷ് പീറ്റേഴ്സ് കമ്പോസ് ചെയ്ത് എം ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടുണ്ടാക്കുന്ന സമയത്തും വരികൾ എഴുതുന്ന സമയത്തും സംഗീത സംവിധായകനും ലിറിസിസ്റ്റും തമ്മിൽ ചെറിയ വഴക്കുകളും അടിയിടികളൊക്കെ വരുമല്ലേ, അത് വളരെ സ്വാഭാവികമായി നടക്കുന്നതാണ്. അങ്ങനെ എം ജയചന്ദ്രനും അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയും തമ്മിൽ ചെറിയ വഴക്കുണ്ടായ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജനകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയൊരു ഗാനമാണ് ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ എന്ന ഗാനം. ഈ പാട്ടിന്റെ വരികൾ എത്ര എഴുതി കൊടുത്തിട്ടും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെ വഴക്കിടുകയാണ്, എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ എം ജയചന്ദ്രന് വളരെ സങ്കടമായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കോള് വരികയാണ്, ഞാൻ വരികൾ എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന്. പക്ഷേ എം ജയചന്ദ്രന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആദ്യത്തെ 2 ലൈനായിരുന്നു. അതിന് 15 വെറൈറ്റികളൊക്കെ എഴുതി കൊടുത്തിട്ടും എം ജയചന്ദ്രന് തൃപ്തിയാകുന്നില്ല എന്ന് പറയുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിന് കുറച്ച് ദേഷ്യമൊക്കെ വരാം, പ്രശ്നമൊന്നുമില്ല അല്ലേ. പക്ഷെ എത്രയൊക്കെ അവർ വഴക്കിട്ടാലും ആ വഴക്ക് പെട്ടെന്ന് തീർക്കുകയും ഇനി ഞാൻ പാട്ട് പാടില്ല, ചെയ്യില്ല, അല്ലെങ്കിൽ വരികൾ എഴുതില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അതേ ഗിരീഷ് പുത്തഞ്ചേരി 5 മണിയായപ്പോൾ വിളിച്ചിട്ട് കുട്ടാ ആയോ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് അത് ചെയ്യണം, നിനക്ക് വേണ്ട പോലെ ഞാനത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന ആ ഒരു ജ്യേഷ്ഠന്റെ സ്നേഹം എന്ന് പറയുന്നത് കാണാതിരിക്കാൻ സാധിക്കില്ല. സോ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് എം ജയചന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, പാട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന, വ്യക്തി ബന്ധങ്ങൾക്കപ്പുറത്ത് പാട്ടിനെ കാണുന്ന അദ്ദേഹത്തിന്റെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജനകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രാജലക്ഷ്മി പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ അത് പുഷ്പം പോലെ ചെയ്തു തീർക്കുന്ന ഒരു അതുല്യ പ്രതിഭ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചൊക്കെ തരുവാണെങ്കിൽ ഞാൻ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും എന്ന് ഒരു സംഗീത സംവിധായകൻ ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് വേണം പറയാൻ. എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ചിത്രമാണ് ഷിക്കാർ എന്ന സിനിമ. ഈ സിനിമയിൽ ആക്ച്വലി ഒരു പാട്ടിന് ട്യൂൺ ചെയ്ത സമയത്ത് രണ്ടക്ഷരമുള്ള മലയാള വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു ചലഞ്ച്. പൊതുവെ മലയാളത്തിൽ രണ്ടക്ഷരമുള്ള വാക്കുകൾ കുറവാണ്. എന്നാൽ പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഒരു പണി കൊടുക്കാമെന്ന രീതിയിൽ തന്നെയാണ് എം ജയചന്ദ്രൻ അത് ചെയ്തത്. പക്ഷേ ആ ചലഞ്ചും അദ്ദേഹം പുഷ്പം പോലെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ആ പാട്ടാണ് പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. പിന്നെ പക്ഷി മൗനം, അങ്ങനെ വളരെ മനോഹരമായ വാക്കുകൾ കോർത്തിണക്കി അദ്ദേഹം ആ പാട്ട് കംപ്ലീറ്റ് ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ തന്നെ കൂട്ടുകാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷി പ്രസ്ഥാനത്തിന്റെ ഒരു ഉപജ്ഞാതാവാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മിക്ക പാട്ടുകളിലും പക്ഷിയും കിളിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആപ്റ്റായ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കെ ജെ യേശുദാസ് പാടി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഷിക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനം. ഓൺ ഓർമ്മയിലുടരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു.

പാട്ട് എഴുതാനുള്ള സൂത്രം ഞാൻ പഠിച്ചത് ബിച്ചു തിരുമലയിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ ഇത്തരം പാട്ടുകളിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുള്ളതും ബിച്ചു തിരുമലയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ പാട്ടുകൾ എഴുതിയ അദ്ദേഹം ആട്ടുകല്ലയിൽ അരച്ച് നിന്നെ ദോശ ചുട്ടോളാം എന്ന പാട്ടുകളും എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്രയും ഭംഗിയുള്ള പാട്ടിൽ ഒരു കളിയും തമാശയും ഒക്കെ കൊണ്ടുവരാൻ ഇഷ്ടമുള്ള ഒരു ഗാനരചയിതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ബിച്ചു തിരുമലയ്ക്കാണെന്ന് പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മീശ മാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിധു പ്രതാപും അനുരാധയും ചേർന്ന് പാടിയ പാട്ട്, വിദ്യാസാഗറിന്റെ മ്യൂസിക്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. സോ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യ പ്രതിഭയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചതായിരുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്ന കാര്യത്തിൽ. സോ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം മറ്റ് പാട്ട് കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വിത്ത് മീ ആർ ജി ഹീര ഓൺ അഹലി എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: വിതൗട്ട് ബ്രേക്ക് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കേട്ടകേ കേട്ടകേ കേട്ടകേ കേട്ടകേ.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.